0: ഞാൻ ഇന്നലെ സൂചിപ്പിച്ചിരുന്നു, ജീവിതം യുദ്ധമാകുന്ന കാലത്ത് ചൈനീസ് യുദ്ധത്തിന്റെ പഴമൊഴി തന്ത്രങ്ങൾ വർത്തമാനകാല ജീവിതത്തിന് എത്രത്തോളം പ്രസക്തമാണ് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്, അല്ലെങ്കിൽ കേട്ടുവരുന്നത്. രണ്ടാമത്തെ ചൈനീസ് യുദ്ധമുറയിൽ പറയുന്നത്, ശത്രു ശക്തനാണെങ്കിൽ താൽക്കാലികമായി പിന്മാറുന്നത് വിജയമാണ്, അത് കീഴടങ്ങലല്ല എന്നുള്ളതാണ്. ജീവിതത്തിലും ഏതാണ്ട് ശരി തന്നെയാണ്. ചില സമയത്ത് ശത്രു ഉഗ്രരൂപം പൂണ്ടിരിക്കുന്ന സമയമുണ്ട്. ആ ഉഗ്രരൂപം പൂണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അയാളെ കീഴ്പ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അയാളെ ബോധ്യപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നത് അത്ര ബുദ്ധിയുള്ള കാര്യമല്ല. അവിടെ പിന്മാറുന്നതുകൊണ്ട് ഒന്നും സംഭവിക്കാനില്ല. അതൊരു പരാജയമേ അല്ല, അതൊരാളിന്റെ വിജയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിലും തൊഴിൽ മേഖലയിലും സമൂഹത്തിലുമൊക്കെ എപ്പോഴും നമുക്ക് തന്നെ ജയിക്കണമെന്നും ഏതവസരവും നമുക്ക് ജയിക്കാനുള്ളതാണെന്നും വിശ്വസിക്കുന്നത് ശരിയായ ഒരു ബോധ്യമല്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ ശത്രു ശക്തനാണെങ്കിൽ അല്പം പിന്മാറിക്കോളൂ, അതിൽ തെറ്റൊന്നുമില്ല. ചില വീടുകളിലൊക്കെ കണ്ടിട്ടില്ലേ, ചേട്ടൻ വല്ലാത്തൊരു ഫോമിൽ നിൽക്കുന്ന സമയമുണ്ടാവും, ആ സമയത്ത് അദ്ദേഹത്തോട് ഒന്നും പറഞ്ഞ് ഏറ്റുമുട്ടാനാവില്ല. ബുദ്ധിമോശമെന്ന പോലെ ചിലരൊക്കെ ആ സമയത്ത് ഏറ്റുമുട്ടുകയും അതിന്റെ പ്രത്യാഘാതം അനുഭവിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ ഒന്ന് ശാന്തമായിക്കൂടെ എന്ന് നമുക്കും ചോദിക്കാൻ തോന്നിപ്പോകാറില്ലേ? അത്രയേ ഉള്ളൂ, അതും ജീവിതത്തിൽ ഗുണകരമാണ്. നേരുന്നു ശുഭദിനം, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റിൽ പ്രമുഖ ഇന്ത്യൻ താരങ്ങൾ ഇന്ന് കളത്തിലിറങ്ങും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൽശക്തി മന്ത്രാലയത്തിന്റെ വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ ഇന്ന് ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. ടീം ഇന്ത്യ എന്ന മനോഭാവം ശക്തിപ്പെടുത്തുന്നതിനും സഹകരണാത്മക ഫെഡറലിസം കൂടുതൽ ദൃഢമാക്കുന്നതിനും പ്രധാനമന്ത്രി വിഭാവനം ചെയ്ത വകുപ്പുതല ഉച്ചകോടിയുടെ പരമ്പരയിലെ ആദ്യത്തേതാണ് ഇന്നലെ ന്യൂഡൽഹിയിൽ ആരംഭിച്ച ദ്വിദിന സമ്മേളനം. ഡെസ്ക് റിപ്പോർട്ട്.
1: നിർണായക മേഖലകളിലെ മുൻഗണനാ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനും സമയബന്ധിതമായ കർമ്മ പദ്ധതികൾക്ക് രൂപം നൽകുന്നതിനും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളെ ഓർമ്മിപ്പിക്കുന്നതാണ് ജലശക്തി മന്ത്രാലയത്തിന്റെ വകുപ്പുതല ഉച്ചകോടി. ജല അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുടെ സമയബന്ധിതമായ നടപ്പാക്കൽ, മഴവെള്ള സംഭരണത്തിൽ ജനപങ്കാളിത്തം എന്ന ആശയത്തിൽ ജലസഞ്ജയ് ജൻ ഭാഗിദാരി, ക്യാച്ച് ദ റെയിൻ പദ്ധതി, കുടിവെള്ള സ്രോതസ്സുകളുടെ സുസ്ഥിരത, ജൽജീവൻ മിഷൻ 2.0 എന്നീ നാല് പ്രധാന മേഖലകളിലാണ് ഉച്ചകോടി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ദേശീയ ലക്ഷ്യങ്ങൾ

0: കൈവരിക്കുന്നതിൽ പങ്കാളിത്ത ഉത്തരവാദിത്തം പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം ഭരണ നിർവഹണത്തിലും സേവന വിതരണത്തിലും പുരോഗതി ഉറപ്പാക്കാനും ഉച്ചകോടി ലക്ഷ്യമിടുന്നു.
1: ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വേവറിന്റെ 3 ദിവസത്തെ ഇന്ത്യാ സന്ദർശനം ഇന്ന് ആരംഭിക്കും. ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് പ്രാദേശിക ആഗോള വിഷയങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം ചർച്ച നടത്തും. ഇന്ത്യ ബെൽജിയം സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്താൻ വേവറിന്റെ സന്ദർശനം അവസരമൊരുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ജർമ്മൻ ആണവ സുരക്ഷാ മന്ത്രി കാർസ്റ്റൻ ഷൈനൈഡറുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സമ്പദ്വ്യവസ്ഥയിലെ സഹകരണം, മാലിന്യ സംസ്കരണം, പുനരുപയോഗ ഊർജ്ജം, നൂതന സാങ്കേതികവിദ്യ, സുസ്ഥിര വികസനം തുടങ്ങിയ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയായി. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1050 ഉയർന്നു. 583 വിദേശികളും 83 സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ ഏകദേശം 4000 പേരെ കാണാതായതായി നാഷണൽ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ ആന്റ് മാനേജ്മെന്റ് അതോറിറ്റി അറിയിച്ചു. പ്രളയത്തിൽപ്പെട്ട 163 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ദുരന്തബാധിത പ്രദേശങ്ങളിൽ നിന്ന് 151 ഇന്ത്യൻ പൌരന്മാർ ചൈന അതിർത്തി വഴി സുരക്ഷിതമായി രാജ്യത്തേക്ക് മടങ്ങിയതായും മന്ത്രാലയം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
0: നേപ്പാളിലെ ചിലിമയിലെ ജലവൈദ്യുത പദ്ധതിയുടെ തുരങ്കങ്ങളിൽ പ്രവേശിച്ച ഇന്ത്യൻ രക്ഷാപ്രവർത്തക സംഘത്തിന് നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വന്നതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. നൂതനമായ രീതികളും താൽക്കാലികമായി തയ്യാറാക്കിയ ഫ്ളോട്ടുകളും ഉപയോഗിച്ച് തുരങ്കത്തിനുള്ളിലേക്ക് കൂടുതൽ മുന്നോട്ടു പോകാൻ രക്ഷാസംഘത്തിന് സാധിച്ചിട്ടുണ്ട്. തുരങ്കങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്താൻ ശ്രമങ്ങൾ ഇന്നും തുടരും. അതേസമയം ടിബറ്റ് അതിർത്തിയിലെ ഫോട്ടേകോശി നദിയിലൂടെ കഴിഞ്ഞ ആഴ്ച റാസോയിലേക്ക് ഇരച്ചു കയറിയ വിനാശകരമായ പ്രളയത്തിന് കാരണം കാലാവസ്ഥാ വ്യതിയാനമാണെന്ന് നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്രഷാ അറിയിച്ചു. ഹിമാലയൻ മേഖലയിലെ താപനില 1.8 ഡിഗ്രി വർദ്ധിച്ചതായി സ്ഥിരീകരിച്ചതിനാൽ ദുരന്തത്തിന് കാരണം കാലാവസ്ഥാ വ്യതിയാനമാണെന്നതിൽ സംശയമില്ലെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കാലാവസ്ഥാ വ്യതിയാനം ആഗോളതലത്തിലെ പ്രതിഭാസമാണെന്നും അത്തരം ദുരന്തങ്ങളെ നേരിടേണ്ടത് ആഗോള ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം പറഞ്ഞു.
1: ഉക്രൈനിൽ ഇന്നലെയുണ്ടായ റഷ്യൻ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട 12 പേരിൽ ഒരു ഇന്ത്യൻ പൌരനും ഉൾപ്പെടുന്നുവെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി അറിയിച്ചു. രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും പതിച്ചതിനെ തുടർന്ന് നിരവധി കെട്ടിടങ്ങൾ തകർന്നതായും അടിസ്ഥാന സൌകര്യങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായും സെലൻസ്കി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. മരിച്ച ഇന്ത്യക്കാരന്റെ മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കുന്നതിന് സാധ്യമായ എല്ലാ സഹായവും നൽകുന്നുണ്ടെന്ന് ഉക്രൈനിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഭക്ഷ്യവകുപ്പ് സെക്രട്ടറിമാരുടെ സമ്മേളനം ഭക്ഷ്യപൊതുവിതരണ വകുപ്പ് സെക്രട്ടറി സഞ്ജീവ് ചോപ്രയുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ നടന്നു. ഭക്ഷ്യധാന്യങ്ങളുടെ സംഭരണം, പൊതുവിതരണം എന്നിവ ചർച്ചയിൽ പ്രധാന വിഷയങ്ങളായി. ഖാരിഫ് സീസണിലെ നെല്ല് സംഭരണ ലക്ഷ്യം 708 ലക്ഷം മെട്രിക് ടണ്ണിലധികമായി നിശ്ചയിച്ചതായി ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. മിഷൻ സമുദ്ര പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോടിനെ തുറമുഖ നഗരമാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കോഴിക്കോട് സൌത്ത് മണ്ഡലത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് ഫൈസൽ ബാബു എംഎൽഎയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഫ്യൂച്ചർ കാലിക്കറ്റ് 360 വികസന കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ലോജിസ്റ്റിക് കണ്ടെയ്നർ, ഫെലിസിറ്റേഷൻ സെന്റർ, ട്രാൻസ്ഷിപ്മെന്റ് ഉൾപ്പെടെ നിരവധി തൊഴിൽ സാധ്യതയുള്ള പദ്ധതികൾ തുറമുഖങ്ങളോടനുബന്ധിച്ച് ആരംഭിക്കുമെന്നും സ്ഥലം ലഭ്യമായാൽ കോഴിക്കോട്ട് ക്രൂയിസ് ടെർമിനലും യാഥാർത്ഥ്യമാക്കും െന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആദ്യ ബജറ്റിൽ പ്രഖ്യാപിച്ച കോഴിക്കോട് ലൈറ്റ് മെട്രോയുടെ പഠനങ്ങൾ പുരോഗമിക്കുകയാണെന്നും അത് പൂർത്തിയാകുന്ന മുറയ്ക്ക് പദ്ധതി നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കോഴിക്കോട് നഗരത്തിൽ നിന്ന് എയർപോർട്ടിലെത്താൻ പുതിയ സംവിധാനമൊരുക്കും. വിമാനത്താവളവുമായി ബന്ധപ്പെട്ട വികസന പദ്ധതികളും ഉണ്ടാകുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. കാലത്തിനനുസരിച്ച് സ്വയം നവീകരിക്കാത്ത രാഷ്ട്രീയ നേതാക്കളും ബിസിനസ്സുകാരും കാലഹരണപ്പെടുമെന്നും ഇവർക്ക് ദീർഘവീക്ഷണം അനിവാര്യമാണെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. നല്ല സംഘത്തെ സൃഷ്ടിച്ചെടുക്കുന്നതാണ് രാഷ്ട്രീയത്തിലും ബിസിനസ്സിലും വിജയത്തിന്റെ അടിസ്ഥാനമെന്ന് അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രക്രിയ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഖ്യാനേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഉന്നതതല സംഘം ഇന്നും നാളെയും ഗോവ സന്ദർശിക്കും. ദ്വിദിന പരിപാടിയുടെ ഭാഗമായി മാർഗോവയിലെ രവീന്ദ്രഭവനിൽ ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ യോഗം ഇന്ന് ചേരും. വയോജനങ്ങളുടെ ക്ഷേമവും സുരക്ഷിതത്വവും ഉറപ്പാക്കുന്നതിന് സംസ്ഥാന ഗവൺമെന്റ് പുതുതായി രൂപീകരിച്ച വയോജനക്ഷേമ വകുപ്പിൽ ജീവനക്കാരുടെ തസ്തികകൾ പുനർവിന്യസിച്ചു. പൊതുവിതരണ ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പുകളിൽ നിന്നും പ്രധാന തസ്തികകളായ അഡീഷണൽ സെക്രട്ടറി, അണ്ടർ സെക്രട്ടറി, സെക്ഷൻ ഓഫീസർ, അസിസ്റ്റന്റുമാർ, കമ്പ്യൂട്ടർ അസിസ്റ്റന്റുകൾ എന്നിവയാണ് പുനർവിന്യസിപ്പിച്ച് പൊതുഭരണ വകുപ്പ് ഉത്തരവിറക്കിയത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് ആഗോള നാളികേര ദിനം. ഇതോടനുബന്ധിച്ച് ദേശീയതല പരിപാടികൾ കേന്ദ്ര നാളികേര വികസന ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് തിരുവനന്തപുരത്ത് നടത്തും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സഹമന്ത്രി രാംനാഥ് താക്കൂർ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: രാജ്യത്ത് നിന്നുള്ള നാളികേര ഉൽപ്പന്ന കയറ്റുമതി 7,038 കോടി രൂപയിലേറെ എത്തിയ പശ്ചാത്തലത്തിലാണ് ഈ വർഷത്തെ ആഗോള നാളികേര ദിന പരിപാടികൾ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്നത്. 155 ൽ പരം രാജ്യങ്ങളിലേക്ക് നിലവിൽ നാളികേര ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്കാണ് കൂടുതൽ ഡിമാൻഡ് എന്ന് നാളികേര വികസന ബോർഡ് വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. നാളികേര അധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ, സാങ്കേതിക വിദ്യകൾ, സംസ്കരണ രീതികൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുത്തിയുള്ള പ്രത്യേക പ്രദർശനമാകും തിരുവനന്തപുരത്ത് നടത്തുന്ന ദേശീയതല പരിപാടിയുടെ മുഖ്യ സവിശേഷത. നാളികേര മേഖലയ്ക്ക് നൽകിയ മികച്ച സംഭാവനകൾക്കുള്ള ദേശീയ പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്യും.
1: ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ പ്രമുഖ താരങ്ങളായ ലക്ഷ്യ സെൻ, കിഡംബി ശ്രീകാന്ത്, തൻവി ശർമ്മ എന്നിവർ ഇന്ന് കളത്തിലിറങ്ങും. പുരുഷ ഡബിൾസിൽ മുൻനിര താരങ്ങളായ സാത്വിക് സായിരാജ്, രങ്കി റെഡ്ഡിയും ചിരാഗ് ഷെട്ടിയും ഇന്ന് മത്സരിക്കും. ഇന്ത്യയുടെ ഉന്നതി ഹുഡ ഇന്നലെ ടൂർണമെന്റിൽ നിന്ന് പുറത്തായിരുന്നു. വനിതാ സിംഗിൾസിന്റെ ആദ്യ റൌണ്ടിൽ ദക്ഷിണ കൊറിയൻ താരത്തോടാണ് ഉന്നതി പരാജയപ്പെട്ടത്. ദുബായ് KMCC കൊയിലാണ്ടി നിയോജകമണ്ഡലം കമ്മിറ്റി ഏർപ്പെടുത്തിയ ബാഫക്കി തങ്ങൾ കർമ്മശ്രേഷ്ഠ പുരസ്കാരം മുഖ്യമന്ത്രി വി ഡി സതീശൻ മുൻമന്ത്രി ഡോക്ടർ എം കെ മുനീറിന് കോഴിക്കോട്ട് സമ്മാനിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി മുഖ്യാതിഥിയായി. 1,00,000 രൂപയും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജും ഇന്ത്യൻ കൌൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ചും സംയുക്ത ഗവേഷണത്തിനും അക്കാദമിക സഹകരണത്തിനും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. ഔഷധ സസ്യങ്ങൾ, ഹോമിയോപ്പതി ഔഷധങ്ങൾ, സുസ്ഥിര കൃഷി, അനുബന്ധ ശാസ്ത്ര മേഖലകൾ എന്നിവയിൽ ഗവേഷണം ശക്തിപ്പെടുത്തുകയാണ് സഹകരണത്തിന്റെ പ്രധാന ലക്ഷ്യം. നാഷണൽ ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് കേരള സംസ്ഥാന കമ്മിറ്റി നേതൃത്വത്തിൽ മലപ്പുറം ജില്ലയിലെ അംഗങ്ങൾക്കായി ഓണക്കിറ്റ് വിതരണം ചെയ്തു. ആനക്കയം ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ 150-ഓളം അംഗങ്ങൾ പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൽശക്തി മന്ത്രാലയത്തിന്റെ വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ ഇന്ന് ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1,000 കടന്നു. 163 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. മിഷൻ സമുദ്ര പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോടിനെ തുറമുഖ നഗരമാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ന് ലോക നാളികേര ദിനം. ദേശീയതല പരിപാടി തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റിൽ പ്രമുഖ ഇന്ത്യൻ താരങ്ങൾ ഇന്ന് കളത്തിലിറങ്ങും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: എന്റെ ചേട്ടാ, ഇല്ല കല്ലുംതറയിലെ മൂപ്പിലാനെ വയസ് എന്ന കാലത്ത് വീട്ടിലെങ്ങാനും അടങ്ങി ഒതുങ്ങി ഇരുന്നുകൂടായോ?
1: എന്താടോ ഇവിടെ വന്നായിരുന്നോ?
0: ചേട്ടൻ കടയിലോട്ട് പോയ സമയത്ത് വന്നായിരുന്നു.
1: വസ്തുക്കളുടെ കാര്യം പോലും പറഞ്ഞോ.
0: ഉള്ള പറഞ്ഞോന്നോ, വടക്കേക്കരയിലെ ജംഗ്ഷന്റെ കിഴക്ക് ഭാഗത്ത് കിടക്കുന്ന 5 ഏക്കർ വസ്തു പണ്ട് അങ്ങേരുടെ ആയിരുന്നു. പിന്നെ പള്ളിത്തറ മുക്കിന്റെ തെക്കേ ഭാഗത്ത് ഇപ്പൊ ബാങ്കും സിനിമാ തിയേറ്ററും ഒക്കെ നിൽക്കുന്ന ആ സ്ഥലം അങ്ങേരുടെ ആയിരുന്നു എന്ന് പറഞ്ഞു.
1: ഈ പഞ്ചായത്ത് എവിടെയെല്ലാം ഏക്കർ കണക്കിന് ഭൂമിയുണ്ടോ അതെല്ലാം കല്ലുംതറക്കാരുടെ ആണെന്ന് പറയും.
0: പക്ഷെ ഇപ്പൊ താമസിക്കുന്നത് 3 സെന്റ് ഭൂമിയിലാന്ന് പറഞ്ഞില്ല.
1: പക്ഷെ പുള്ളിക്കാരൻ പറയുന്നില്ലേ, കൊറേയൊക്കെ കാര്യമുണ്ട് കേട്ടോ. പക്ഷെ ഇങ്ങനെ ഓരോ ദിവസവും പല സ്ഥലങ്ങളിൽ ചെന്നിരുന്ന് പറയുന്നതുകൊണ്ട് ആർക്കും ഇഷ്ടമല്ല.
0: പിന്നെ കുറെ ബന്ധുക്കളുടെ കാര്യം തട്ടിവിടും.
1: അത് പറയും, അത് പറയും. വലിയ ഉദ്യോഗസ്ഥരെല്ലാം മൂപ്പിലാന്റെ അടുത്ത ബന്ധുക്കളാണ് തട്ടിവിടും.
0: പിന്നെ ഒരു കാര്യത്തിൽ ആ മൂപ്പിലാൻ ഭാഗ്യവാനാ. ഞാൻ കാണാൻ തുടങ്ങിയ കാലം മുതല് മൂപ്പിലാൻ ഇങ്ങനെ തന്നെ ഇരിക്കുക. കാഴ്ചക്കുറവുമില്ല, മുട്ടിനു വേദനയില്ല, ഒന്നുമില്ല. കുറെ നേരം ഇവിടെ ഇരുന്ന് കഥാപ്രസംഗം നടത്തിയിട്ട് കഴക്കോട്ട് വെച്ച് പിടിച്ച്
1: മജീദിന്റെ കട കയറത്തില്ല.
0: അതെന്താ, മജീദ് വഴക്ക് പറയുമോ?
1: വഴക്കൊന്നും പറയത്തില്ല. മൂപ്പിലാൻ ആ കടലോട്ട് ചെല്ലുമ്പോ തന്നെ മരിച്ച ആൾക്കാരുടെ കാര്യവും വയസ്സെന്ന കാലത്ത് രോഗമായി കഴിയുന്നുള്ള കാര്യം ഒക്കെ മജീദ് ഇരുന്നങ്ങ് പറയും.
0: അയ്യോ കഷ്ടം.
1: മരണം, രോഗം, ആശുപത്രി ഇതൊക്കെ കേൾക്കുമ്പോ മൂപ്പിലാന്റെ മുഖം അങ്ങ് വാടും. പിന്നെ അവിടെ നിൽക്കത്തില്ല.
0: വാർദ്ധക്യകാലം ആകുമ്പോ സ്വഭാവത്തിന് മാറ്റം വരും. നമ്മളും എങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറയാനൊക്കത്തില്ലല്ലോ.
1: നമ്മളെന്ന് പറയണ്ട, താൻ പൊങ്ങല് പറയും. പട്ടാളക്കാരൻ പണ്ട് പെണ്ണ് കാണാൻ വന്നതും തിരുവാതിര കളിക്കോ കുപ്പി ഗ്ലാസ് കിട്ടിയതും ഒക്കെ അങ്ങ് തട്ടിവിടും.
0: അതൊന്നും പുളുവല്ലല്ലോ, നടന്ന കാര്യമല്ലയോ.
1: ഇല്ല രഘു, പോലീസ് ജീപ്പ് കിടക്കോട്ട് പോയത് കണ്ടല്ലോ.
0: നിന്നെ പിടിക്കാൻ വന്നാന്നോടാ.
2: എന്നെ? ഇത്രയും കാലത്തിനിടയ്ക്ക് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പരാതിക്കാരനായിട്ടും പോയിട്ടില്ല, പ്രതിയായിട്ടും പോയിട്ടില്ല.
0: ഇനിയും സമയമുണ്ടടാ, വിഷമിക്കാതെ.
1: ഇവിടെ എവിടെ പോയതാ പോലീസ്?
2: വലിയ വഴക്കൊന്നും നടന്നില്ല, ഒരുത്തര അഹങ്കാരം കാണിച്ചതിന്റെ പ്രശ്നം.
1: എല്ലാ വഴക്കും അഹങ്കാരം ഉണ്ടാകുമ്പോഴാണ് സംഭവിക്കുന്നത്.
2: അമ്മാവ, വെള്ളിത്തറയിലെ ഗോപാലകൃഷ്ണൻ ചേട്ടന്റെ മോൻ ശിവൻ 2-വീലർ വർക്ക്ഷോപ്പിൽ പണി പഠിക്കാൻ പോയി.
1: അത് ഞാൻ അറിഞ്ഞായിരുന്നു, വേദാന്തന്റെ വർക്ക്ഷോപ്പിൽ.
2: അതെ,
0: സമയത്ത് വർക്ക്ഷോപ്പിൽ ചെല്ലഞ്ഞിട്ട് വേദാന്തം ചിലപ്പോ വഴക്ക് പറഞ്ഞു കാണും.
2: വഴക്ക് പറഞ്ഞ് ശിവൻ അത് കേട്ടോണ്ട് നിന്നില്ല, അവൻ വായി തോന്നിയതൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയിരുന്നു.
0: കളക്ടറായിട്ട് ജോലിക്ക് കയറാൻ ചാൻസ് വന്നു കാണും.
2: പിണങ്ങിപ്പോയ ശിവനെ 3-ാം മുക്കിൽ ഒരു പുതിയ വർക്ക്ഷോപ്പ് തുടങ്ങി.
1: അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല.
0: എടാ, ശിവന്റെ വർക്ക്ഷോപ്പിൽ ആര് വണ്ടി കൊണ്ട് കൊടുക്കും?
2: പണിയറിയാവുന്ന 2 മേച്ചരിമാരെ സ്റ്റാഫായിട്ട് എടുത്തിട്ടുണ്ട്.
1: എന്നാലും പുതിയ സ്ഥാപനത്തിൽ ഉടനെ വലുതായിട്ട് വർക്കൊന്നും വരത്തില്ല.
0: പുതിയ സ്ഥാപനം തുടങ്ങാനുള്ള കാശ് ശിവന്റെ കയ്യിൽ ഉണ്ടായിരുന്നോ?
2: അത് അവന്റെ അച്ഛൻ കൊടുത്ത്. കാശ് കൊടുത്തില്ലേ, ആത്മഹത്യ ഒന്ന് ഭീഷണിപ്പെടുത്തി.
1: പാവം ഗോപാലകൃഷ്ണൻ.
2: ഏതായാലും വർക്ക്ഷോപ്പിൽ വലിയ പണിയൊന്നും വന്നില്ല അമ്മാവ. പക്ഷേ മേശരിമാർക്ക് ദിവസക്കൂലി കൊടുക്കണ്ടായോ?
0: അതും ഗോപാലകൃഷ്ണൻ കൊടുക്കട്ടെ.
2: മേശരിമാര് പല ദിവസങ്ങളിൽ വരാതിരുന്നപ്പോ ശിവൻ കയറി അങ്ങ് ചൂടായി.
0: വെറും ശിവനല്ല, ശിവം മുതലാളി.
2: ഇതുവരെ വന്ന ദിവസത്തെ കാശ് മുഴുവൻ തന്നിട്ടേ ഇനി വർക്ക്ഷോപ്പിൽ വരത്തുള്ളെന്ന് അവരും പറഞ്ഞു.
1: അതാരായാലും പറയും.
2: ഇതിനിടയിൽ വർക്ക്ഷോപ്പ് ഇടാൻ സ്ഥലം കൊടുത്ത ആള് തറവാടക ചോദിക്കാൻ ചെന്ന്. അയാളുമായിട്ടും ശിവൻ കയറി അങ്ങ് ഉടക്കി.
1: വല്ല കാര്യമുണ്ടായിരുന്നു.
2: കട ഉടമസ്ഥൻ രാത്രി ചെന്ന് ഗേറ്റ് പൊളിച്ച് വർക്ക്ഷോപ്പിൽ കിടന്ന സാധനം എല്ലായിടത്ത് മുറ്റത്ത് വിട്ട് ഗേറ്റ് വേറെ താക്കോലിട്ട് പൂട്ടുകയും ചെയ്തു.
0: ഓരോരോ അനർത്ഥങ്ങൾ വരുന്ന വഴി നോക്കണേ.
2: ശിവൻ പോയി വസ്തുടമയുടെ പേര് കേസും കൊടുത്തു.
1: ഗോപാലകൃഷ്ണൻ ഒന്നിലൂടെ വിട്ടില്ലയോ?
2: പണിക്ക് വന്നവരുമായിട്ട് ഉടക്ക് നടന്ന ദിവസം ഗോപാലകൃഷ്ണൻ ചേട്ടൻ എങ്ങാണ്ട് പോയി. ഫോൺ വിളിച്ചിട്ട് പോലും എടുത്തില്ല.
0: ആദ്യം പണി പഠിക്കാൻ ചെന്ന വർക്ക്ഷോപ്പിലെ വേദാന്തന്റെ ശാപമായിരിക്കും ഇതൊക്കെ വരാൻ കാരണം. ഗുരുത്വമില്ലാത്തൊരുത്തനും പൊരുത്തമാകില്ല ജീവിതം.
3: നെല്ലും പതിരും തയ്യാറാക്കി അവതരിപ്പിച്ചത് വടക്കുംതല ശ്രീകുമാർ. ശബ്ദം നൽകിയവർ വടക്കുംതല ശ്രീകുമാർ, താമരക്കുളം മണി, വിദ്യാസാഗർ.

ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. ഇത് എൻ്റെ റേഡിയോ 91.2 ഓണാട്ടുകാര പാസഞ്ചർ ആണ്. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പം ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് സെപ്റ്റംബർ 2 ബുധനാഴ്ച. ഒരു നോർമൽ ദിവസവും ഒക്കെ തന്നെയാണ്. പക്ഷേ ഫുട്ബോള് കളിക്കാരെയും ഫുട്ബോൾ പ്രേമികളെയും ഒക്കെ സംബന്ധിച്ച് കുറച്ചധികം വിഷമമുണ്ടാക്കിയ ഒരു ദിവസമായിരുന്നു ഇന്നലെ എന്ന് പറയുമ്പോൾ. കാരണം ഒരു ഫുട്ബോൾ കളിക്കാരൻ ഇന്നലെ വിരമിച്ചു. അത് മറ്റാരുമല്ല, ലയണൽ മെസ്സി, അർജന്റീന. അദ്ദേഹം ഫുട്ബോളിൽ നിന്ന് വിരമിക്കുകയുണ്ടായി. അപ്പോൾ കൂടുതലും ഫുട്ബോൾ കളിക്കാരെ അപേക്ഷിച്ച് ഈ ഒരു ദിവസമെന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസങ്ങളെന്നൊക്കെ പറയുന്നത്, വളരെയധികം വിഷമവും വളരെയധികം പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെയുള്ളൊരു ദിവസമായിരുന്നു. കാരണം മെസ്സി വിരമിക്കുമ്പോൾ അവസാനിക്കുന്നത് ആ ഒരു യുഗമാണ്. അതായത് ലോക ഫുട്ബോളിൻ്റെ പച്ചപ്പുൽ മൈതാനങ്ങളിൽ ഒരുപാട് താരങ്ങൾ വന്നിട്ടുണ്ട്, റെക്കോർഡുകൾ തകർത്തിട്ടുണ്ട്, ട്രോഫികൾ നേടിയിട്ടുണ്ട്. പക്ഷേ ഒരു തലമുറയുടെ ബാല്യത്തെയും കൗമാരത്തെയും സ്വപ്നത്തെയും ഇത്രയധികം ആഴത്തിൽ ചേർന്ന് നിന്ന താരമാണ് ലയണൽ മെസ്സി. പന്ത് കാലിൽ തട്ടുമ്പോൾ സമയം തന്നെ കുറച്ചു നേരം നിശ്ചലമാകുന്നത് പോലെ തോന്നിച്ച ആ ഒരു മനുഷ്യൻ, ഒറ്റയ്ക്ക് പ്രതിരോധ നിരകളെ കീറിമുറിച്ച ആ ഇടങ്കാൽ, ലോകകപ്പ് സ്വപ്നം പൂർത്തിയാക്കി ആ ട്രോഫി ഉയർത്തിയ നിമിഷം, ഇതൊക്കെ ഓരോ ഫുട്ബോൾ കളിക്കാരൻ്റെയും മനസ്സിലെ ആ ഒരു എന്താ പറയുക, നമ്മൾ പറയത്തില്ലേ, ആ ഒരു ഫുട്ബോൾ കളിക്കാനുള്ള ആ ഒരു ടെൻഡൻസി, ആ ഒരു വൈകാരിക നിമിഷങ്ങൾ, ഇതൊക്കെ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു നിമിഷങ്ങളായിരുന്നു. പക്ഷേ മെസ്സിയുടെ എന്ന് പറയുന്നത് ഒരു തിരിച്ചുവരവാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ആ ഇടതുകാൽ മുറിച്ചു മാറ്റണമെന്ന് ഡോക്ടർ പറഞ്ഞെടുത്താണ് ആ ഇടതുകാൽ കൊണ്ട് ഗോളടിച്ച് ഇത്രയധികം ഉയർച്ചയിലേക്ക് അദ്ദേഹം കയറിയത്. അപ്പം വിരമിക്കുന്ന സമയത്തും അദ്ദേഹം പറയുന്നുണ്ട് കുറച്ചധികം കൂടുതലായി, കുറച്ച് കൂടുതലായി, പക്ഷേ ഇപ്പോൾ ആ വിരമിക്കുന്ന സമയമാണ്, ഇനി അധികം മുന്നോട്ട് പോകാൻ ആയിട്ട് ആവില്ല എന്നുള്ളത്. പക്ഷെ തോറ്റടുത്ത് നിന്ന് തിരിച്ചു കയറി വന്ന് ഇത്രയധികം അച്ചീവ് ചെയ്ത ഒരു മനുഷ്യൻ, അതേപോലെ തന്നെയായിരിക്കും അല്ലേ നമ്മളുടെ മനുഷ്യരുടെ കാര്യം എന്ന് പറയുന്നത്. ചില ഒരുപാട് ആളുകളുണ്ട്, അതായത് പരാജയത്തിൻ്റെ ഉച്ചക്കോടിയിൽ നിന്നിട്ട് പിന്നീട് തിരികെ വരുന്ന മനുഷ്യർ. അപ്പം നമുക്ക് ഇന്ന് ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നമുക്കിന്ന് ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അഭിപ്രായങ്ങൾ പറയാം, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാം. നിങ്ങൾ എവിടെയാണ് നിങ്ങൾക്ക് ഈ ഒരു കാര്യമായിട്ട് ബന്ധിപ്പിക്കാനായിട്ട് പറ്റുന്നത്, അതായത് നിങ്ങൾ തോറ്റെടുത്ത് നിന്ന് തിരിച്ച് എത്തിയിട്ടുള്ള മനുഷ്യരാണോ എന്നൊക്കെ നിങ്ങൾക്ക് സംസാരിക്കുകയും അഭിപ്രായങ്ങൾ പറയുകയൊക്കെ ചെയ്യാം. അഭിപ്രായങ്ങൾ പറയാൻ വിളിക്കേണ്ട നമ്പർ 9444 7091 2. ഇത് എൻ്റെ റേഡിയോ 91.2 ലോണാട്ടുകാര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ.

0: തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകാര പാസ്സറാണ്. കൂടെ ഉള്ളത് ഞാൻ ആർച്ചി സുമയാണ്. അപ്പം മെസ്സിയുടെ വിരമിക്കലിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഇത്രയും വലിയൊരു കരിയറിൽ വിജയങ്ങൾ മാത്രം ഉണ്ടായിരുന്നില്ല, പരാജയങ്ങളും വിമർശനങ്ങളും കണ്ണീരും ഉണ്ടായിരുന്നു. പക്ഷെ ഓരോ വീഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം എഴുന്നേറ്റു, ഒടുവിൽ ലോകകപ്പ് കിരീടം സ്വന്തമാക്കി. തൻ്റെ കഥയ്ക്ക് മനോഹരമായിട്ടുള്ളൊരു അധ്യായം അദ്ദേഹം എഴുതുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ മെസ്സി മൈതാനം വിട്ടാലും മെസ്സിയുടെ കഥ അവസാനിക്കില്ല. ഒരു തലമുറയുടെ ഓർമ്മകളിൽ, കുട്ടികളുടെ ഫുട്ബോൾ ജേഴ്സികളിൽ, പഴയ മത്സരങ്ങളുടെ ഹൈലൈറ്റിൽ, മെസ്സി ഗോൾ എന്ന ആ ഒരു വിളികളിൽ ആ പേര് എന്നും ജീവിക്കും അല്ലേ. ഈ ഫുട്ബോൾ പ്രേമികൾ എന്ന് പറയുമ്പം കാൽപന്ത് കളിയുടെ ആ ഒരു ഹരവും ആ ഒരു ഭ്രാന്തും എന്നൊക്കെ പറയുന്നത് അത് വേറെ തന്നെയാണ് അല്ലേ. അതായത് നമ്മളെപ്പോഴും നമ്മളിങ്ങനെ ചോദിക്കത്തില്ലേ, എന്താണ് നിങ്ങൾക്ക് ഇതിനോട് ഇത്ര ഹരം, നിങ്ങൾക്ക് ഈ ഒരു കാൽപന്ത് കളിയോട് നിങ്ങൾക്ക് എന്താണ് ഇത്ര പ്രേമം എന്ന് നമ്മൾ ചോദിക്കത്തില്ലേ. അത് ചിലർ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവരുടെ അത് നേരിട്ട് കണ്ടുമുട്ടാൻ വേണ്ടിയിട്ടല്ല, അത് അവരൊരു കഥയുടെ ഭാഗമാകാനും കൂടി വേണ്ടിയിട്ടാണ്. അപ്പം ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഒരു ഭാഗം, അതായത് ഓരോ ഫുട്ബോൾ കളിക്കാരൻ്റെ, പ്രത്യേകിച്ച് ഫുട്ബോൾ കളിക്കാരുടെ മനസ്സിൽ ഒരു ഭാഗം ഇദ്ദേഹത്തിനായിട്ടുണ്ട് എന്നുള്ളതാണ്. ലയണൽ മെസ്സി അങ്ങനെ ഒരു മനുഷ്യനായിരുന്നു. മെസ്സി കളിച്ച ഓരോ മത്സരവും നമ്മൾ കണ്ടിട്ടില്ലായിരിക്കാം, പക്ഷേ മെസ്സിയുടെ ഒരു ഗോൾ പോലും നമ്മൾ ആഘോഷിച്ചിട്ടുണ്ടാകും അല്ലേ. അവൻ ബാഴ്സലോണ ജേഴ്സിയിൽ ഓടിയപ്പോൾ നമ്മളും കൂടെ ഓടി, അർജൻറ്റീന തോറ്റപ്പോൾ നമ്മളും വിഷമിച്ചു, കോപ്പ അമേരിക്ക നഷ്ടപ്പെട്ടപ്പോൾ നിരാശപ്പെട്ടു, ലോകകപ്പ് ഫൈനലിൽ ആ കപ്പ് ഉയർത്തിയപ്പോൾ അത് മെസ്സിയുടെ മാത്രം വിജയമായിരുന്നില്ല, വർഷങ്ങളോളം അവനെ പിന്തുണച്ച കോടിക്കണക്കിന് ആരാധകരുടെ കൂടി വിജയമായിരുന്നു. ഒരു കാലത്ത് മെസ്സിയെക്കുറിച്ചൊരു ചോദ്യമുണ്ടായിരുന്നു, മെസ്സിക്ക് ലോകകപ്പ് നേടാനാവുമോ? ആ ചോദ്യം അദ്ദേഹത്തെ വർഷങ്ങളോളം പിന്തുടർന്നു. പക്ഷെ ഖത്തറിലെ ആ രാത്രിയിൽ ആ ചോദ്യത്തിന് മെസ്സി തന്നെ മറുപടി നൽകി. ലോകകപ്പ് കിരീടം കൈകളിൽ ഉയർത്തി നിൽക്കുന്ന മെസ്സിയുടെ ചിത്രം, അതൊരു ഫുട്ബോൾ ചിത്രം മാത്രമല്ല, പരാജയങ്ങൾക്ക് ശേഷം വീണ്ടും ശ്രമിച്ചാൽ സ്വപ്നങ്ങൾ ഒരിക്കൽ യാഥാർത്ഥ്യമാകുമെന്നതിൻ്റെ ചിത്രമാണ്. മെസ്സിയുടെ യാത്രയിൽ എല്ലാം ഒന്നും എളുപ്പമായിരുന്നില്ല കേട്ടോ. അതായത് ആ ഒരു വിമർശനവും പരാജയവും കണ്ണീരും കുറ്റപ്പെടുത്തലുകളും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം തിരിച്ചു വന്നിട്ടുണ്ട്. അദ്ദേഹം വീണ്ടും കളിച്ചു, വീണ്ടും പോരാടി, വീണ്ടും ജയിച്ചു. അതുകൊണ്ടാണ് മെസ്സിയുടെ വിരമിക്കൽ നാളെ ഇത്രയും നമ്മുടെ ആ ഒരു ഇത്രയധികം വേദനിപ്പിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പം നമ്മുടെ ആദ്യത്തെ പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
1: നമസ്കാരം. നമസ്കാരം പൊന്നുമോളെ, ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല.
0: ഓക്കെ,
1: മോടെ സംസാരമാണ് കേൾക്കാൻ പറ്റാത്ത, അല്ലാതെ പാട്ടൊന്നും അല്ല.
0: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ,
1: ശരിയെങ്കിൽ ഇച്ചിരി ഓടിയിട്ട് സംസാരിക്കും മോള്.
0: ഓക്കെ, തിരികെ എത്താം. എൻ്റെ റേഡിയോ 91.2 ഓണാട്ടുകാര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ഛത്തീസ്ഗഡിൽ റായ്പൂർ എയിംസിന്റെ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ജൽശക്തി മന്ത്രാലയ ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി ബെൽജിയം പ്രധാനമന്ത്രി ഇന്ന് ഇന്ത്യയിലെത്തും. ഇന്ന് ലോക നാളികേര ദിനം. ദിനാഘോഷം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സഹമന്ത്രി രാംനാഥ് ഠാക്കൂർ പങ്കെടുക്കും. നേപ്പാളിലുണ്ടായ പ്രളയം കാലാവസ്ഥാ വ്യതിയാനം മൂലമാണെന്ന് നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ. 163 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ലക്ഷ്യ സെൻ, കിഡംബി ശ്രീകാന്ത് ഉൾപ്പെടെയുള്ള ഇന്ത്യൻ താരങ്ങൾ ഇന്ന് കളത്തിലിറങ്ങും. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ഛത്തീസ്ഗഡിലെ റായ്പൂർ സന്ദർശിക്കും. പര്യടനത്തിന്റെ ഭാഗമായി റായ്പൂർ എയിംസിൽ സംഘടിപ്പിക്കുന്ന മൂന്നാമത് ബിരുദദാന ചടങ്ങിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും. ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ്ഥാൻ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. കിർഗിസ്ഥാനിലെ ബിഷ്കെക്കിൽ 26th ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷമാണ് പ്രധാനമന്ത്രി മടങ്ങിയത്. ഭീകരവാദത്തിനെതിരായ പോരാട്ടം, കാലാവസ്ഥാ നടപടി, ഊർജ്ജം, ദുരന്ത നിവാരണം, ഡിജിറ്റൽ സഹകരണം എന്നിവ ഉൾപ്പെടെ 4 ധാരണാപത്രങ്ങളും 20-ലധികം സുപ്രധാന തീരുമാനങ്ങളും ഉച്ചകോടി അംഗീകരിച്ചതായി പടിഞ്ഞാറൻ മേഖലയുടെ ചുമതലയുള്ള വിദേശകാര്യ സെക്രട്ടറി സിബി ജോർജ് അറിയിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന സംഘർഷങ്ങളിൽ പ്രധാനമന്ത്രി ആശങ്ക പ്രകടിപ്പിച്ചതായും വിദേശകാര്യ സെക്രട്ടറി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി.
1: Besides the Bishkek declaration, 4 MOUs and over 20 decisions and statements were adopted at the summit in the fields ranging from climate, nuclear safety, energy conservation and combating drug addiction. India led and supported several initiatives in the Bishkek declaration, such as English in SEO charter as the official language, civilization dialogue forum, young scientists forum and young authors conclave.
0: ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ 25th വാർഷികത്തോടനുബന്ധിച്ച് ബിഷ്കെക് പ്രഖ്യാപനത്തിൽ അംഗരാജ്യങ്ങൾ ഒപ്പുവച്ചു. ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി എന്ന ആശയത്തിനാണ് പ്രഖ്യാപനം ഊന്നൽ നൽകിയിരിക്കുന്നത്. ജൽശക്തി മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. ടീം ഇന്ത്യ എന്ന മനോഭാവം ശക്തിപ്പെടുത്തുന്നതിനും സഹകരണാത്മക ഫെഡറലിസം ദൃഢമാക്കുന്നതിനുമായി വിഭാവനം ചെയ്ത ഉച്ചകോടികളുടെ പരമ്പരയിലെ ആദ്യത്തേതാണ് ഇത്. ജനപങ്കാളിത്തത്തോടെയുള്ള ജലസംഭരണം, മഴവെള്ള സംഭരണം, കുടിവെള്ള സ്രോതസ്സുകളുടെ സുസ്ഥിരത, ജൽജീവൻ മിഷൻ 2.0 എന്നീ പ്രധാന മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന PMDDKYയുടെ പുരോഗതി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തു. തിരഞ്ഞെടുത്ത 100 ജില്ലകളിലും പദ്ധതിയുടെ നടത്തിപ്പ് ത്വരിതപ്പെടുത്തുക, പദ്ധതികൾ തമ്മിലുള്ള സംയോജനം ശക്തിപ്പെടുത്തുക തുടങ്ങിയ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു. കാർഷിക ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക, വിള വൈവിധ്യവൽക്കരണവും സുസ്ഥിര കാർഷിക രീതികളും പ്രോത്സാഹിപ്പിക്കുക, സംഭരണശേഷി വർദ്ധിപ്പിക്കുക തുടങ്ങി 6 പ്രധാന ലക്ഷ്യങ്ങളാണ് PMDDKY പദ്ധതിക്കുള്ളത്. നേപ്പാളിലുണ്ടായ പ്രളയം കാലാവസ്ഥാ വ്യതിയാനം മൂലമാണെന്ന് നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ. ഹിമാലയൻ മേഖലയിലെ താപനില 1.8 ഡിഗ്രി വർദ്ധിച്ചതായി സ്ഥിരീകരണമുണ്ടെന്നും ഇത്തരം ദുരന്തങ്ങളെ നേരിടേണ്ടത് ആഗോള ഉത്തരവാദിത്വമാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഓഗസ്റ്റ് 26 നേപ്പാളിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ മരിച്ചവരുടെ എണ്ണം 1050 ഉയർന്നു. 583 വിദേശികളും 83 സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ ഏകദേശം 4000 പേരെ കാണാതായിട്ടുണ്ടെന്ന് നേപ്പാളിലെ ദേശീയ ദുരന്ത ലഘൂകരണ അതോറിറ്റി അറിയിച്ചു. നേപ്പാളിൽ ഇതുവരെ 163 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയവും വ്യക്തമാക്കി. ഇന്ത്യയിൽ ഡാറ്റാ സെന്റർ ആവാസ്ത വ്യവസ്ഥ വിപുലീകരിക്കുന്നത് ലക്ഷ്യമിട്ട് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ഈസ് ഓഫ് ഡൂയിംഗ് ബിസിനസ് വട്ടമേശ സമ്മേളനം സംഘടിപ്പിച്ചു. ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യങ്ങൾ ശക്തിപ്പെടുത്തുക, മേഖലയിലെ നിയന്ത്രണങ്ങൾ ലഘൂകരിക്കുക തുടങ്ങിയവ ചർച്ചയായതായി കേന്ദ്രമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ശക്തമായ വളർച്ചാ നിരക്ക്, ഡിജിറ്റൽ ശേഷി, നിക്ഷേപക സൌഹൃദ അന്തരീക്ഷം എന്നിവയിലൂടെ ലോകരാജ്യങ്ങൾ ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കുന്ന ഡാറ്റാ സെന്റർ കേന്ദ്രമായി മാറാൻ ഇന്ത്യ ലക്ഷ്യമിടുന്നതായും ശ്രീ ഗോയൽ പറഞ്ഞു.
2: ഇന്ത്യ ഈസ് ദ വേൾഡ്സ് ബെസ്റ്റ് ലൊക്കേഷൻ ടു സെറ്റ് അപ് ഡേറ്റാ സെന്റേഴ്സ്. വി ആർ പ്രൗഡ് ഓഫ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹു ഈവൻ ഇൻ ദീസ് വെരി അൺനർവിംഗ് ആൻഡ് ഡിഫിക്കൽട്ട് ടൈംസ് വിത്ത് ടു വാർസ് റേജിംഗ് ഓൺ ഗ്ലോബൽ അൺസർട്ടൻറ്റി ആൻഡ് വോളറ്റിലിറ്റി ഹാവ് ഗിവൻ ഇന്ത്യ 7.8% ഗ്രോത്ത് ഇൻ ദ ക്വാർട്ടർ ഏപ്രിൽ ടു ജൂൺ 26.
0: ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡേ ബെയ്വർ 3 ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിനായി ഇന്ന് ന്യൂഡൽഹിയിലെത്തും. സന്ദർശനവേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഇന്ത്യ ഇയു സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ബിസിനസ് പരിപാടിയിൽ ഡേ ബെയ്വർ മുഖ്യ പ്രഭാഷണം നടത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് ഈ മാസം 28 ഉപതെരഞ്ഞെടുപ്പ് നടക്കും. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം നാളെ പുറപ്പെടുവിക്കും. 29 വോട്ടെണ്ണൽ. നാമനിർദ്ദേശ പത്രിക നാളെ മുതൽ ഈ മാസം 10 സമർപ്പിക്കാം. അങ്കണവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം കൊടുങ്ങാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മന്ത്രി ബിന്ദുകൃഷ്ണ ഉദ്ഘാടനം നിർവഹിക്കും. ഇന്ന് ലോക നാളികേര ദിനം. നാളികേര വികസന ബോർഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ദിനാചരണത്തിന്റെ ദേശീയതല ആഘോഷം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര കൃഷി സഹമന്ത്രി രാംനാഥ് ഠാക്കൂർ ചടങ്ങിൽ വിശിഷ്ടാതിഥിയാകും. നവീകരിച്ച വ്യോമസേനാ മ്യൂസിയം ഇന്ന് രാവിലെ തിരുവനന്തപുരത്തെ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ ദക്ഷിണ വ്യോമ കമാൻഡ് മേധാവി എയർ മാർഷൽ ജസ്വീർ സിംഗ് മാൻ ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: ഇന്ത്യൻ വ്യോമസേനയുടെ സമ്പന്നമായ ചരിത്രവും പാരമ്പര്യവും ധീരതയും വിളിച്ചോതുന്ന വിധത്തിലാണ് ആക്കുളത്തെ നവീകരിച്ച വ്യോമസേനാ മ്യൂസിയം. വ്യോമസേനയുടെ തുടക്കം മുതലുള്ള വിവിധ യുദ്ധങ്ങളിലും ദൌത്യങ്ങളിലും കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ച് സന്ദർശകരിൽ അവബോധം വളർത്തുകയാണ് ലക്ഷ്യമിടുന്നത്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട വിവിധ ചിത്രങ്ങൾ, 1971 യുദ്ധത്തിൽ അടക്കം വ്യോമസേന ഉപയോഗിച്ച വിമാനങ്ങളുടെയും ആയുധങ്ങളുടെയും മാതൃകകളും, MiG-29, സുഖോയ് എന്നിവയുടെ മിനിയേച്ചർ മോഡലുകൾ തുടങ്ങിയവയെല്ലാം മ്യൂസിയത്തിന്റെ സവിശേഷതകളാണെന്ന് പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങൾ ആകാശവാണിയോട് പറഞ്ഞു.
0: ഷെൻഷനിൽ നടക്കുന്ന ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ താരങ്ങളായ ലക്ഷ്യ സെൻ, കിഡംബി ശ്രീകാന്ത്, തൻവി ശർമ്മ, ദേവിക സിഹാഗ് എന്നിവർ ഇന്ന് കളത്തിലിറങ്ങും. പുരുഷ ഡബിൾസിൽ സാത്വിക് സായിരാജ് രംഗിരെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യവും ഇന്ന് മത്സരിക്കും. അതേസമയം ഇന്ത്യയുടെ ഉന്നതി ഹൂഡ ടൂർണമെന്റിൽ നിന്നും പുറത്തായി. അഫ്ഗാനിസ്ഥാനെതിരായ T20 പരമ്പരയ്ക്കുള്ള 15 ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. 3 പരമ്പരയിൽ ശ്രേയസ് അയ്യർ ഇന്ത്യൻ സംഘത്തെ നയിക്കും. തിലക് വർമ്മയാണ് വൈസ് ക്യാപ്റ്റൻ. ഫിറ്റ്നസ് പരിശോധന അനുകൂലമായാൽ ജസ്പ്രീത് ബുംറ ടീമിലേക്ക് തിരികെയെത്തും. മലയാളി താരം സഞ്ജു സാംസൺ ടീമിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ മാസം 13, 15, 17 തീയതികളിൽ ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. യുക്രൈനിലുണ്ടായ റഷ്യൻ ആക്രമണത്തിൽ ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി ഇന്ത്യൻ എംബസി. മരിച്ചയാളുടെ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കുന്നതിനുള്ള എല്ലാ സഹായവും ഉറപ്പാക്കുമെന്നും എംബസി അറിയിച്ചു. ഒഡേസ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലുമുണ്ടായ ആക്രമണങ്ങളിൽ 12 കൊല്ലപ്പെട്ടതായി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി സ്ഥിരീകരിച്ചിരുന്നു. അമേരിക്ക തയ്യാറെങ്കിൽ ജൂണിലെ വെടിനിർത്തൽ കരാറിലേക്ക് തിരിച്ചുപോകാൻ ഇറാൻ സന്നദ്ധമാണെന്ന് പ്രസിഡന്റ് മസൂദ് പെസഷ്കിയൻ. കരാറിലെ വ്യവസ്ഥകൾ US പാലിച്ചാൽ ഇറാന്റെ ഭാഗത്തുനിന്നും അനുകൂല പ്രതികരണമുണ്ടാകുമെന്ന് കിർഗിസ്ഥാനിൽ SEO ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യവേ അദ്ദേഹം വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ഛത്തീസ്ഗഡിൽ റായ്പൂർ എയിംസിന്റെ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ജൽശക്തി മന്ത്രാലയ ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. 3 സന്ദർശനത്തിനായി ബെൽജിയം പ്രധാനമന്ത്രി ഇന്ന് ഇന്ത്യയിലെത്തും. ഇന്ന് ലോക നാളികേര ദിനം. ദിനാഘോഷം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സഹമന്ത്രി രാംനാഥ് ഠാക്കൂർ പങ്കെടുക്കും. നേപ്പാളിലുണ്ടായ പ്രളയം കാലാവസ്ഥാ വ്യതിയാനം മൂലമാണെന്ന് നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ. 163 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ലക്ഷ്യ സെൻ, കിഡംബി ശ്രീകാന്ത് ഉൾപ്പെടെയുള്ള ഇന്ത്യൻ താരങ്ങൾ ഇന്ന് കളത്തിലിറങ്ങും.
5: നാട്ടു നന്മയുടെ വേറിട്ട ശബ്ദം. ഇത് എന്റെ റേഡിയോ 91.2.

0: അല്ലേ, താൻ എന്ത് കേടോ കുറെ നേരം കൊണ്ട് താടിച്ച് കയ്യും കൊടുത്തിരിക്കുന്നെ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
1: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
0: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
1: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
0: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
1: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
0: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
1: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോള് അങ്ങ് നടത്താം.
0: എടി മിടുക്കി.
2: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട, ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
4: KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
5: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ.
4: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മംമ്താ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
6: അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
5: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം.
7: കീർത്തന ഹൈപവർ വാഷിംഗ് സെന്റർ കൂടുതൽ മികവോടെ 10-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ബൈക്കുകളും സ്കൂട്ടറുകളും വെറും 100 രൂപയ്ക്ക് ഹൈപവർ വാഷും സർവീസും. ബുള്ളറ്റിന് 150 രൂപ. സ്വിഫ്റ്റ് വരെയുള്ള എല്ലാ കാറുകൾക്കും വെറും 400 രൂപ. ഇന്നോവ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് വെറും 500 രൂപ. യാത്രക്കിടയിൽ വാഹനം പെട്ടെന്ന് വൃത്തിയാക്കണമെന്നുണ്ടോ? വെറും 150 രൂപയ്ക്ക് 5 മിനിറ്റിനുള്ളിൽ അത്യാധുനിക ഫോം വാഷ്, കൂടാതെ 200 രൂപയ്ക്ക് ബോഡി വാഷും ലഭ്യമാണ്. കീർത്തന ഹൈപവർ വാഷിംഗ് സെന്റർ, പദാരം.

0: ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: 70% വരെ ഡിസ്കൗണ്ടുമായി രശ്മി ഹാപ്പി ഹോമിൽ ത്രില്ലോണം.
2: കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങൾ.
1: ഏതൊരു പ്രോഡക്റ്റിനും 5 വർഷം വരെ എക്സ്ട്രാ വാറണ്ടി, ഒപ്പം ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും.
2: ഈ ഓണം രശ്മി ഹാപ്പി ഹോമിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
3: അല്ലേ, താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
4: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
3: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
4: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
3: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
4: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
3: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കൊച്ചുങ്ങള് നടന്നത്.
4: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
3: നടത്താം.
5: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
6: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
7: രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
7: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
6: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഒണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെ ഉള്ളത് ഞാൻ ആർജെ സുമയാണ്. അപ്പം നേരത്തെ ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ആണ്, അത് നമ്മൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മെസ്സിയുടെ വിരമിക്കലിനെയാണ്. അപ്പം ഈ ടെക്നിക്കൽ ഇഷ്യൂ വന്നതറിയാതെ ഇങ്ങനെ കുറച്ച് നേരം അധികം സംസാരിച്ചത് കൊണ്ട് തന്നെ ആ കാര്യങ്ങൾ നിങ്ങളെ കുറച്ചും കൂടെ ഒന്ന് കേട്ട് കാണില്ല എന്ന് തന്നെ ഞാൻ ആലോചിക്കുകയായിരുന്നു. അപ്പോൾ ഒന്നുകൂടി പറയാം, പരാജയങ്ങൾക്ക് ശേഷം വീണ്ടും ശ്രമിച്ചാൽ സ്വപ്നങ്ങൾ ഒരിക്കൽ യാഥാർത്ഥ്യമാകും എന്നതിൻ്റെ ചിത്രമാണ് മെസ്സി എന്ന് പറയുന്ന ആ ഒരു ഇതിഹാസം എന്ന് പറയുന്നത്. ചിലർ മനുഷ്യർ നമ്മളുടെ ജീവിതത്തിലേക്ക് വരുന്നത് നമ്മൾ അവരെ നേരിട്ട് കണ്ടുമുട്ടാനൊന്നുമല്ല, അവരുടെ കഥയുടെ ഒരു ഭാഗമാകാനായിട്ടാണ്. അതായത് മെസ്സി ഈ ഫുട്ബോൾ പ്രേമികളുടെ മനസ്സിലേക്ക് ഇടം നേടുന്നതെന്ന് പറയുന്നത് ഓരോ ആളുകളുടെ ഇടയിലും അവരുടെ കഥയിൽ ഒരു ഭാഗമാകാനായിട്ടാണ് അദ്ദേഹം വരുന്നത്. ലയണൽ മെസ്സി അങ്ങനെ ഒരു മനുഷ്യനാണ്. മെസ്സി കളിച്ച ഓരോ മത്സരവും ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലായിരിക്കാം, പക്ഷെ മെസ്സിയുടെ ഒരു ഗോൾ പോലും നമ്മൾ ആഘോഷിച്ചിട്ടുണ്ടാകും അല്ലേ. അപ്പോൾ നമ്മുടെ അടുത്ത പാസഞ്ചർ ആരാണെന്ന് നമുക്ക് നോക്കാം. നമസ്കാരം.
1: ഹലോ.
0: നമസ്കാരം.
1: നമസ്കാരം.
0: നമസ്കാരം.
1: സ്നേഹക്കുട്ടി സുഖല്ലേ?
0: ആ സുഖമാണ്, സുഖമാണ്.
1: അപ്പൊ നല്ലൊരു ഗെയിമറായ മെസ്സിക്ക് എന്റെ ഒരു സല്യൂട്ട്. അപ്പം ജീവിതത്തിൽ എല്ലാത്തിനെയും കഷ്ടപ്പാടുകളുടെയും കണ്ണീരും എല്ലാം പ്രഹലിച്ച് ഏറ്റവും നല്ല വിരക്തനായ ഒരു ഗെയിമറായിരുന്നു നമ്മളെ മെസ്സി. മെസ്സി വിരമിച്ചതിൽ ശ്രോതാക്കളായ നമുക്ക് എല്ലാവർക്കും വിഷമമുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ സാഹചര്യം അദ്ദേഹം എല്ലാം നേടിക്കഴിഞ്ഞല്ലോ. മറ്റുള്ളവരെ സഹായിച്ച് ഒരുപാട് പേരെ സഹായിക്കുകയും കിട്ടുന്നതിൽ നിന്നെല്ലാം മറ്റുള്ളവർക്ക് കൊടുക്കുകയൊക്കെ ചെയ്തൊരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല. അത് നമ്മുടെ ജീവിതത്തിൽ അത് രണ്ടര വയസ്സുള്ള ഒരു കുഞ്ഞു കൂടി അദ്ദേഹത്തെ കുറിച്ച് ഓർക്കണമെങ്കിൽ അദ്ദേഹം എത്രയും നല്ല മനോഹരമായ ജീവിതം മുന്നോട്ട് നയിച്ച ഒരു വ്യക്തിയാണ്. അപ്പൊ നമുക്ക് അദ്ദേഹത്തെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഇനിയുള്ള മെസ്സിക്ക് വരെ ഒരു മെസ്സി ഇനി ഇല്ല. അപ്പം അതേപോലെ കുറെ മെസ്സിമാര് ഇനി ഉത്ഭവിക്കട്ടെ, നല്ല തലമുറയ്ക്കെല്ലാം നല്ലതായിരിക്കട്ടെ. അദ്ദേഹം കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ആയുസ്സും ആരോഗ്യവും ഐശ്വര്യവും എല്ലാം കൊടുത്ത് നല്ലൊരു ജീവിതം അദ്ദേഹത്തിന് ഇനിയുള്ള കാലങ്ങളിൽ സമാധാനത്തോടെ മുന്നോട്ട് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
0: അതായത് നമ്മുടെ ഒരു ഫുട്ബോൾ ഇതിഹാസത്തിന് ഒരു വലിയൊരു സ്പോർട്സ്മാന്, നമ്മൾ കണ്ട ഏറ്റവും വലിയ ഒരു കായിക പ്രേമിയായ നമ്മളിലുള്ള ആളുകൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സമ്മാനമാണല്ലേ. ഇനി വരുന്ന ആ ഒരു നാളുകളിൽ അദ്ദേഹം അത്രയും ആരോഗ്യവാനും സന്തോഷവാനും ആയിരിക്കട്ടെ എന്നുള്ള ആ ഒരു ചോദ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം അത്രയും ആരോഗ്യവാനായിട്ട് വീണ്ടും തുടർന്ന് മുന്നോട്ട് പോകട്ടെ എന്ന് പറയുന്നത് അങ്ങനെയാണ്. ചില ഇതിഹാസങ്ങൾ അങ്ങനെയാണ്. മെസ്സിക്കിപ്പോൾ 39 വയസ്സും സച്ചിൻ വിരമിക്കുമ്പോൾ സച്ചിന് 41 വയസ്സ്. സച്ചിൻ വിരമിക്കുന്ന സമയത്തും സച്ചിന് എന്താ സച്ചിൻ വിരമിക്കുന്നതിന് അത്രയധികം വിഷമിച്ച ക്രിക്കറ്റിൽ നിന്ന് അദ്ദേഹം വിരമിക്കുക, അതായത് ഗോഡ് ഓഫ് ക്രിക്കറ്റ് എന്നാണ് സച്ചിനെ പറയുന്നത്. അപ്പോൾ സച്ചിൻ വിരമിക്കുമ്പോൾ അത്രയധികം വിഷമവും അത്രയധികം പ്രയാസങ്ങളും അത്രയധികം ഉള്ളിൽ കൊണ്ട് നടന്ന സച്ചിൻ എന്ന് പറയുന്ന വലിയൊരു ദൈവമായിട്ട് അവർ കാണുന്നവർ ഇങ്ങനെ വിരമിക്കുന്നു, അല്ലെങ്കിൽ കളിയിൽ നിന്ന് പോകുന്നു, അല്ലെങ്കിൽ ചിലരുടെ ഒരു യാത്രയെ അങ്ങനെ ആയിരിക്കാം അല്ലേ. ചില നമ്മളിലുള്ള കുറച്ച് ആളുകളുടെ ഒരു യാത്രയെന്ന് പറയുന്നത് അവർ ബാല്യത്തിലെത്തുമ്പോൾ അവർക്കൊരു ക്രിക്കറ്റ് പ്രേമിയോ അവർക്കൊരു ഫുട്ബോൾ പ്രേമിയോ കാണും. അതിനും ചിലപ്പോൾ ആ ഒരു സമയത്ത് പ്രായക്കുറവായിരിക്കും. പിന്നീട് അദ്ദേഹം കൗമാരത്തിലേക്ക് എത്തുമ്പോഴും ഇവരുടെ ഗെയിംസുകൾ കാണാൻ പോകും. പിന്നീട് ഒരു യൗവനത്തിലേക്ക് എത്തുമ്പോഴും പോകും. പക്ഷേ കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് അവർ വിരമിക്കുമ്പോഴത്തേക്ക് ആ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെ അവരിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയങ്ങളായിരിക്കും. അപ്പം പെട്ടെന്ന് നമ്മുടെ ലൈഫിൽ നിന്ന് എന്തോ ഒന്ന് പോകുന്നത് പോലാണ് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും കലാകാരൻ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും കായിക താരങ്ങളൊക്കെ ഇങ്ങനെ റിട്ടയർമെൻ്റ് എടുത്ത് പോകുമ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ ഈ മെസ്സിയുടെ ഒരു ജീവചരിത്രം എന്ന് പറയുന്നത് തന്നെ ചിലർക്ക് ഭയങ്കരമായ ഒരു ഇൻസ്പിറേഷനാണ്. കാര്യം ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും എൻ്റെ വീട്ടിലെ എൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് ഒരു ഫുട്ബോൾ പ്രേമിയാണ്, ഒരു ക്രിക്കറ്റ് പ്രേമിയുമാണ്. അപ്പം ഇങ്ങനെ എനിക്കാന്ന് ഇത് ഈ ഇൻസ്റ്റ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സമയത്ത് ഇങ്ങനെ റീൽസിൽ കാണുന്ന പെട്ടെന്ന് ഇങ്ങനെ കണ്ടത് അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്ന ആ ഒരു ലെക്ചർ എന്ന് പറയുന്നത് വിരമിക്കലിനെ കുറിച്ചിട്ട്. അപ്പോൾ പെട്ടെന്ന് ഇത്രയും ഡൗൺ ആയി പോയി എന്ന് പറയുമ്പോൾ, ഞാൻ അത്ര ഫുട്ബോൾ പ്രേമിയല്ല, എന്നിരുന്നാലും നമ്മൾ ശ്രദ്ധിക്കുമല്ലോ, നമ്മൾ ഓരോരോ കാര്യങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ ചോദിച്ചു എന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇന്നതുപോലെയാണ്, മെസ്സി വിരമിക്കുകയാണ്. അപ്പം അധികമായിട്ട് വിഷമിപ്പിക്കുന്നത്, അപ്പം അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആ ഒരു കാലഘട്ടം, അതായത് നമുക്കും പ്രായമായി വരികയാണ് അല്ലേ എന്നുള്ളൊരു ചോദ്യം കൂടി ചോദിക്കുകയും ചെയ്തായിരുന്നു. കാര്യം മെസ്സി, ആ മെസ്സിയുടെ ചെറുപ്പകാലഘട്ടവും മെസ്സിയുടെ ആ ഒരു ഇതൊക്കെ കണ്ടിട്ട് വന്നിട്ട് മെസ്സിക്ക് ഇപ്പം 39 വയസ്സായി, അപ്പം നമുക്കും ഇങ്ങനെ പ്രായമായി വരികയാണല്ലോ എന്നുള്ളതാണ് ചോദിച്ചത്. അന്നാണ് അതേ ശരിയാണ്, നമുക്കും പ്രായമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയും ഒരു ഇമ്പാക്റ്റാണ് മെസ്സി എന്ന് പറയുന്ന ആ ഒരു ഗെയിമർ ഇവർക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മളുടെ വീട്ടിൽ ആരെങ്കിലും ഒരാളെങ്കിലും കാണും, നമ്മുടെ ഫാമിലിയിൽ കുടുംബത്ത് ഒരാളെങ്കിലും കാണും മെസ്സി ഫാന്, റൊണാൾഡോ ഫാനോ അല്ലെങ്കിൽ നെയ്മർ ഫാനോ അല്ലാത്ത ഒരാളെങ്കിലും കാണും. ഇപ്പോൾ ന്യൂജൻ കുട്ടികളുടെ ഒരു ഇൻസ്പിറേഷനാണ് ലമീൻ യമാൽ എന്ന് പറയുന്ന 19-കാരൻ. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് പുറകെ, അദ്ദേഹം ഇപ്പോൾ അദ്ദേഹം കൊണ്ട് കുഞ്ഞുനാളിൽ എടുത്ത് ഒരു ആഡ് ചെയ്തൊരു വ്യക്തിയാണ് ലമീൻ യമാൽ എന്ന് പറയുന്നത്. ലമീൻ യമാലാണ് ഈ പ്രാവശ്യത്തെ വേൾഡ് കപ്പ് എടുക്കുകയും ചെയ്തത്. അപ്പോൾ അങ്ങനെ പിറകെ ജനറേഷൻസ് വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ എന്താ പറയുക, കുറച്ചും കൂടി നമുക്ക് സന്തോഷം തോന്നുന്നത്. കുറച്ചുകൂടി കഴിയുമ്പോൾ ചിലപ്പം മെസ്സി ഉള്ളത് കൊണ്ടാണ് അർജൻറ്റീന എല്ലാവരും ഓർക്കുന്നത്. ചിലപ്പോൾ മാഞ്ഞ് പോയിട്ട് ചിലപ്പോൾ ആ ഒരു പ്ലേസിലേക്ക് ചിലപ്പോൾ ലമീൻ യമാൽ വരാം, അങ്ങനെ ഒക്കെ കാണുമായിരിക്കാം. ബട്ട് നമ്മൾ അതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഇതിഹാസങ്ങളും പിറക്കുന്നത് ഓരോ ഗെയിംസിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഓരോ അവസരങ്ങൾ കിട്ടുമ്പോഴായിരിക്കും. ഇതുപോലെ അവർ ഒരു കളി തോറ്റുപോയി, അല്ലെങ്കിൽ രണ്ട് കളി തോറ്റുപോയി, അല്ലെങ്കിൽ ഇനി 10 കളി തോറ്റുപോയാലും അവർ പിന്മാറില്ല. കാര്യം എന്ന് പറയുന്നത് അത് അവരുടെ ഒരു പാഷനാണ് എന്നാണ് പറയുന്നത്. ഇപ്പം അവർ പ്രൊഫഷൻ അവരെ മീറ്റ് ചെയ്യുന്നത് ഈ ഒരു പാഷനിലൂടെയാണ്. കാര്യം ഇഷ്ടമുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് എന്നുകൂടി നമ്മൾ ഓർക്കുക. കാര്യം അത്രയ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്ക് പിറകോട്ട് വലിക്കാനായിട്ട് നമുക്ക് തോന്നില്ല. കാര്യം ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്തിനാണ് നമ്മൾ അതിനകത്തുനിന്ന് ബാക്കൗട്ട് ചെയ്ത് തിരിച്ചു വരുന്നത് ഇല്ലേ? ഒരു കുഞ്ഞുകുട്ടിക്ക് നമ്മൾ ഒരു കളിപ്പാട്ടം എടുത്ത് അവൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ അത് ചിലപ്പം ഇഷ്ടമുള്ള കളിപ്പാട്ടമാണെങ്കിൽ മണിക്കൂറുകൾ വെച്ചിട്ട് അത് അവനിങ്ങനെ അതിനകത്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ എത്ര വിളിച്ചാലും ആ കുഞ്ഞുകുട്ടി വരില്ല അല്ലേ? അതുപോലെ തന്നെയാണ് മനുഷ്യൻ മുതിർന്നു കഴിഞ്ഞാലും നമ്മളിൽ ആ ഒരു സ്വഭാവമുണ്ട്. കാര്യം നമ്മൾ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളിൽ അത് നമുക്ക് അതിനകത്ത് നിന്ന് തിരിച്ചു വരാൻ പറ്റുമോ? അതാണ് നമ്മൾ എപ്പോഴും പറയുന്നത്, നമ്മളുടെ പ്രൊഫഷൻ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ, നമ്മളുടെ ജോലി നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ തിരഞ്ഞെടുക്കുക എന്നുള്ളത്. അതാവുമ്പം നമുക്ക് ജീവിതത്തിനൊരു മടുപ്പും തോന്നത്തില്ല, നമുക്കും മടുപ്പ് തോന്നത്തില്ല, നമ്മളുടെ കൂടെ ഉള്ളവർക്കും ഒരു ഇത് നമുക്കൊരു മടുപ്പ് തോന്നത്തില്ല, നമ്മൾ എല്ലാവരും ഹാപ്പി ആയിരിക്കും. നമ്മൾ ഹാപ്പി ആയിരിക്കുമ്പോൾ നമ്മളെ ചുറ്റിനുമുള്ളവർ ഹാപ്പി ആയിരിക്കും എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ ഓർക്കുക. അപ്പോൾ നമ്മൾക്ക് അഭിപ്രായം പറയാൻ നിങ്ങൾ വിളിക്കാൻ മടിക്കേണ്ട, വിളിക്കേണ്ട നമ്പർ 9544700912. ഇത് എൻ്റെ റേഡിയോ 91.2 വിലോണോട്ടേറെ പാസഞ്ചർ, കൂടെയുള്ളത് ഞാൻ ആർച്ചി സുമയ.

തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ റേഡിയോ 91.2 ഓണാട്ടുകാര പാസഞ്ചറാണ്. കൂടെയുള്ളത് ഞാൻ ആർജെ സുമയാണ്. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മെസ്സിയുടെ വിരമിക്കലിനെയും അദ്ദേഹത്തിൻ്റെ യാത്രകളുമാണ്, ഫുട്ബോളിലെ യാത്രകളുമാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതായത് ബാഴ്സലോണ ജേഴ്സിയിൽ മെസ്സി ഓടിയപ്പോൾ കൂടെ ഓടിയവരാണ് നമ്മളെല്ലാവരും എന്ന് പറയുന്നത്. അതായത് പ്രത്യേകിച്ച് നമ്മളുടെ ഫുട്ബോൾ പ്രേമികൾ ബാഴ്സലോണ ജേഴ്സിയിൽ ഓടുമ്പോൾ അവർ അതിനോടൊപ്പം പോവുകയാണ് ചെയ്യുന്നത്. കോപ്പ അമേരിക്ക നഷ്ടപ്പെട്ടപ്പോൾ നിരാശപ്പെട്ടവരാണ്. ലോകകപ്പ് ഫൈനലിൽ ആ കപ്പ് ഉയർത്തിയപ്പോൾ അത് മെസ്സിയുടെ മാത്രം വിജയമായിരുന്നില്ല, വർഷങ്ങളോളം അദ്ദേഹത്തെ പിന്തുടച്ച കോടിക്കണക്കിന് ആരാധകരുടെ ഒരു വിജയം കൂടിയായിരുന്നു അതെന്ന് പറയുന്നത്. ഒരു കാലത്ത് മെസ്സിയെക്കുറിച്ചൊരു ചോദ്യമുണ്ടായിരുന്നു, മെസ്സിക്ക് ലോകകപ്പ് നേടാനാകുമോ? ആ ചോദ്യം അദ്ദേഹത്തെ വർഷങ്ങളോളം പിന്തുടരുകയാണ് ചെയ്തത്. പക്ഷേ ഖത്തറിലെ ആ ഒരു രാത്രിയുണ്ടല്ലോ, ആ ചോദ്യത്തിന് മെസ്സി തന്നെ മറുപടി നൽകിയ ആ ഒരു രാത്രിയായിരുന്നു അത്. ലോകകപ്പ് കിരീടം കൈകളിൽ ഉയർത്തി നിൽക്കുന്ന മെസ്സിയുടെ ചിത്രം അതൊരു ഫുട്ബോൾ ചിത്രം മാത്രമല്ല, പരാജയങ്ങൾക്ക് ശേഷം വീണ്ടും ശ്രമിച്ചാൽ സ്വപ്നങ്ങൾ ഒരിക്കൽ യാഥാർത്ഥ്യമാകും എന്നതിൻ്റെ കൂടി ചിത്രമാണത്. മെസ്സിയുടെ യാത്രയിൽ എല്ലാം ഒന്നും എളുപ്പമായിരുന്നില്ല. വിമർശനങ്ങൾ ഉണ്ടായിരുന്നു, പരാജയങ്ങൾ ഉണ്ടായിരുന്നു, കണ്ണീരുണ്ടായിരുന്നു. ദേശീയ ടീമിൽ നിന്ന് വിരമിക്കുമെന്ന് പോലും അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിരുന്നു. പക്ഷെ അദ്ദേഹം തിരിച്ചു വന്നു കേട്ടോ. കാരണം നമ്മളൊരു ഫുട്ബോൾ കളിക്കാരനെ മാത്രമല്ല ഇപ്പോൾ ആ ഒരു തിരിച്ചുവരവിലൂടെ നമുക്ക് നഷ്ടപ്പെടുന്നത്. ബാല്യത്തിലെ ഒരു ഭാഗമാണ് മൈതാനത്ത് നിന്ന് നടക്കുന്നത്. സ്കൂളിൽ നിന്ന് വീട്ടിലെത്തി മെസ്സിയുടെ മത്സരം കാണാൻ കാത്തിരുന്ന കുട്ടികൾ, രാത്രി ഉറക്കം ഉപേക്ഷിച്ച് അർജന്റീനയുടെ മത്സരം കണ്ടവർ, മെസ്സിയുടെ ജേഴ്സി ധരിച്ച് കളിച്ചവർ, അവൻ്റെ ഡ്രിബ്ലിംഗ് അനുകരിക്കാൻ ശ്രമിച്ചവർ, അവർക്കെല്ലാം മെസ്സി ഒരു താരം മാത്രമൊന്നുമല്ല, അവരുടെ ഓർമ്മയാണ്. നാളെ മെസ്സി മൈതാനത്തുണ്ടായില്ലായിരിക്കും, പക്ഷേ യൂട്യൂബിലൊരു പഴയ വീഡിയോ തുറക്കുമ്പോൾ മെസ്സി വേഴ്സസ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ അവൻ്റെ പഴയ ഗോൾസ് വീണ്ടും കാണുമ്പോൾ അവൻ വീണ്ടും നമ്മളുടെ മുന്നിലെത്തും. ഒരിടങ്കാൽ, ഒരു ചെറിയ ശരീരം, പക്ഷേ ലോകത്തെ മുഴുവൻ വിസ്മയിപ്പിച്ച ഒരു പ്രതിഭയായിട്ട് തന്നെ. ഒടുവിൽ ഒരു കാര്യം മാത്രം പറയാം, മെസ്സി നിങ്ങൾ വിരമിച്ചാലും ഞങ്ങളുടെ ഓർമ്മകളിൽ നിന്ന് പോലും മെസ്സി വിരമിക്കില്ല എന്നുള്ളത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രം കൂടി നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെയധികം വ്യത്യസ്തമാണ്. അതായത് 1987 June 24 അർജന്റീനയിലെ റൊസാരിയോയിൽ ജനിച്ച ലയണൽ മെസ്സി ചെറുപ്പം മുതലേ ഭയങ്കര ഫുട്ബോൾ പ്രേമിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. വെറും 13 വയസ്സിലാണ് അദ്ദേഹം സ്പെയിനിലേക്ക് എത്തി. വെറും എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം, നമ്മളിപ്പോൾ നമ്മളുടെ ആ ഒരു പ്രായം 13 വയസ്സെന്ന് പറയുമ്പോൾ ചിലപ്പോൾ 8-ാം ക്ലാസ് 9-ാം ക്ലാസ്. അദ്ദേഹം സ്പെയിനിലെത്തി അന്ന് ബാഴ്സലോണ FC അക്കാദമിയായ ലാ മാസിയയിലാണ് പരിശീലനം തുടങ്ങുന്നത്. അവിടെ നിന്നാണ് ലോകം പിന്നീട് കണ്ട ഏറ്റവും മനോഹരമായ ഫുട്ബോൾ കഥകളിലൊന്ന് ആരംഭിക്കുന്നത്. 2004 ബാഴ്സലോണയുടെ സീനിയർ ടീമിൽ അരങ്ങേറ്റം. പിന്നീട് ബാഴ്സലോണയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ താരമായി മെസ്സി മാറി. അനവധി ലീഗ് കിരീടങ്ങൾ, ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ, വ്യക്തിഗത പുരസ്കാരങ്ങൾ ഒന്നിന് പിന്നാലെ ഒന്നായി അദ്ദേഹത്തിൻ്റെ പേരിനോടൊപ്പം ഇങ്ങനെ ചേർക്കുക ചെയ്തു. ബാലറ്റ് ഡി ഓർ പുരസ്കാരം പലതവണ സ്വന്തമാക്കിയ മെസ്സി ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ താരങ്ങളിൽ ഒരാളായി മാറി. പക്ഷേ ക്ലബ്ബ് തലത്തിലെ വിജയങ്ങൾക്കിടയിലും അർജന്റീന ദേശീയ ടീമിനൊപ്പം ഒരു വലിയ സ്വപ്നം ബാക്കിയുണ്ടായിരുന്നു. ഒരു പ്രധാന അന്താരാഷ്ട്ര കിരീടമായിരുന്നു അത്. 2014 ലോകകപ്പ് ഫൈനലിൽ ജർമ്മനിയോട് തോറ്റത് മെസ്സിയുടെ കരിയറിലെ ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള ഒരു അധ്യായമായിരുന്നു. തുടർന്ന് 2015 and 2016 കോപ്പ അമേരിക്ക ഫൈനലിൽ പരാജയം തന്നെയാണ് സംഭവിച്ചത്. അപ്പം ഇത്രയും പരാജയങ്ങൾ ഏറ്റുവാങ്ങിയ മെസ്സി പിന്നീട് എങ്ങനെയാണ് കൂടുതൽ കൂടുതൽ ആയിട്ട് ഇങ്ങനെ ആരാധകർക്കിടയിൽ ഇങ്ങനെ കൂടുതൽ ആരാധകരുണ്ടാവുകയും അവർ കൂടുതൽ ഫാൻ ബേസ് ഉണ്ടാവുകയും അവിടുന്ന് കൂടുതൽ അദ്ദേഹത്തിൻ്റെ ഗെയിമിനെ ഇങ്ങനെ നോക്കിക്കാണാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയണ്ടേ? അപ്പം അറിയാൻ കേട്ടുകൊണ്ടിരിക്കുക എൻ്റെ റേഡിയോ 91.2 ഓണാട്ടുകാര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർജെ സുമയാണ്.

0: ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
3: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, സി എൻ ജി മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളിലൂടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം.
4: ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ട വാഹനം സ്വന്തമാക്കൂ.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
1: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
2: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 50,000 രൂപയും 2 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
3: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.

എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഒണാട്ടുകാര പാസഞ്ചർ ആണ്. കൂടെയുള്ളത് ഞാൻ ആർച്ചേ സുമയാണ്. അപ്പം നമ്മൾ മെസ്സിയുടെ ആ ഒരു ജേണിയാണ് നമ്മൾ ഇങ്ങോട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത് ഇല്ലേ. നമ്മൾ നേരത്തെ സംസാരിച്ച് നിർത്തിയത് കോപ്പ അമേരിക്കയുടെ പരാജയത്തിലാണ്. പിന്നീട് അങ്ങോട്ട് വിമർശനങ്ങൾ ശക്തമാവുകയും പിന്നീട് ഒരിക്കൽ തന്നെ ദേശീയ ടീമിൽ നിന്ന് വിരമിക്കുമെന്ന് പോലും മെസ്സി പ്രഖ്യാപിച്ച ഒരു സമയമുണ്ടായിരുന്നു. പക്ഷേ ആരാധകരുടെയും രാജ്യത്തിൻ്റെയും സ്നേഹം അദ്ദേഹത്തെ വീണ്ടും മൈതാനത്തിലേക്ക് കൊണ്ടുവന്നു. 2021 ഒടുവിൽ കാത്തിരുന്ന ആ ഒരു നിമിഷമെത്തി, കോപ്പ അമേരിക്കയുടെ കിരീടം. അർജന്റീനയ്ക്കായി മെസ്സിയുടെ ആദ്യത്തെ വലിയ സീനിയർ അന്താരാഷ്ട്ര കിരീടം. പിന്നീട് 2022 ഖത്തർ ലോകകപ്പ്, ഫൈനലിൽ ഫ്രാൻസിനെതിരെ ആവേശകരമായ പോരാട്ടം, 3-3 സമനിലയായ മത്സരത്തിന് ശേഷം പെനാൽറ്റി ഷൂട്ടൌട്ട്, അവസാനം അർജന്റീന ലോക ചാമ്പ്യന്മാർ. മെസ്സിയുടെ കൈകളിൽ ലോകകപ്പ്. വർഷങ്ങളോളം അദ്ദേഹത്തെ പിന്തുടർന്നിരുന്ന ഒരു ചോദ്യം അവിടെ അവസാനിച്ചു, മെസ്സിക്ക് ലോകകപ്പ് നേടാനാകുമോ? ഇത്തരം ലോകകപ്പ് ട്രോഫിയായി അദ്ദേഹത്തിന്റെ കൈകളിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മെസ്സിയുടെ ചരിത്രം വെറും ഗോളുകളുടെയും റെക്കോർഡുകളുടെയും ചരിത്രമല്ല, പരാജയപ്പെട്ടിട്ടും വീണ്ടും എഴുന്നേറ്റ ഒരു മനുഷ്യന്റെ ചരിത്രം. വിമർശനങ്ങൾക്കിടയിലും സ്വപ്നം ഉപേക്ഷിക്കാതിരുന്ന ഒരു മനുഷ്യന്റെ ചരിത്രമാണ്, ഒടുവിൽ ലോകം മുഴുവൻ അംഗീകരിച്ച ഒരു ഇതിഹാസത്തിന്റെ ചരിത്രമാണ്. അപ്പം അങ്ങനെയാണ് കൂടുതലും മെസ്സി എന്ന് പറയുന്ന ആ ഒരു ഫുട്ബോൾ ഇതിഹാസം മനുഷ്യരുടെ ഇടയിലേക്ക് കയറി വരുന്നത്. ഒരു ഫുട്ബോൾ താരത്തെ സംബന്ധിച്ചിടത്തോളം കഴിവ് മാത്രം പോരാ അല്ലേ, ശരീരവും മനസ്സും ഒരേപോലെ തയ്യാറായിരിക്കണം. ലയണൽ മെസ്സി വർഷങ്ങളോളം ലോകത്തിലെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള ഫുട്ബോൾ കളിച്ച ആളാണ്. ഓരോ മത്സരവും ശരീരത്തിന് വലിയ അധ്വാനമാണ്. തുടർച്ചയായ പരിശീലനം, യാത്രകൾ, മത്സരങ്ങൾ, സമ്മർദ്ദം, പരിക്കുകൾ ഒഴിവാക്കാനുള്ള ശ്രദ്ധ, ഇതെല്ലാം ഒരു താരത്തിൻ്റെ ആരോഗ്യത്തെ നേരിട്ട് ബാധിക്കാവുന്ന കാര്യങ്ങളാണ്. മെസ്സിയുടെ കരിയറിന്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തിന് വളർച്ചാ ഹോർമോൺ കുറവുമായി ബന്ധപ്പെട്ട ചികിത്സ ആവശ്യമായിരുന്നു. ബാല്യത്തിൽ തന്നെ അദ്ദേഹത്തിന് അതിൻ്റെ വളർച്ചയെ ബാധിച്ചിരുന്നു. എന്നാൽ ചികിത്സയും കഠിനമായ പരിശീലനവും അദ്ദേഹത്തിൻ്റെ ഫുട്ബോൾ സ്വപ്നത്തെ തടഞ്ഞില്ല. അതാണ് മെസ്സിയുടെ കഥയിലെ ഏറ്റവും പ്രചോദനാത്മകമായ ഭാഗങ്ങളിലൊന്ന്. ശരീരത്തിനൊരു പരിമിതി ഉണ്ടാകാം, പക്ഷേ സ്വപ്നങ്ങൾക്ക് പരിധി വേണ്ടല്ല എന്നാണ് അദ്ദേഹം നമുക്ക് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പൊ ഇന്ന് മെസ്സിയുടെ പ്രായവും നീണ്ടുനിന്ന പ്രൊഫഷണൽ കരിയറും പരിഗണിക്കുമ്പോൾ ശരീരത്തിന് കൂടുതൽ വിശ്രമവും വീണ്ടെടുപ്പും ആവശ്യമായി വരുന്നത് സ്വാഭാവികമാണ്. ഒരു ഘട്ടത്തിൽ ഒരു താരം ചിന്തിക്കേണ്ടി വരും, ഇനി എത്ര കാലം കൂടി എൻ്റെ ശരീരത്തിന് ഈ വേഗതയിൽ കഴിക്കാൻ കഴിയുമെന്ന് ഇല്ലേ. അതുകൊണ്ട് വിരമിക്കൽ എന്നത് ഒരു തോൽവിയൊന്നുമല്ല, ചിലപ്പോൾ അത് സ്വന്തം ശരീരത്തെയും ആരോഗ്യത്തെയും തിരിച്ചറിഞ്ഞെടുക്കുന്ന ബുദ്ധിപൂർവമായ ഒരു തീരുമാനമായിട്ടേ നമുക്കതിനെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ കേട്ടുകൊണ്ടേയിരിക്കും എന്റെ റേഡിയോ 91.2 ഒണാട്ടുകാര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ.

0: എന്തോടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
1: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ?
0: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
1: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
0: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
1: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
0: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കൊച്ചുങ്ങള് നടന്നത്.
1: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
0: നടത്താം.
2: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: ജനങ്ങളുടെ വിശ്വാസ്യത നേടിയ 34 വർഷങ്ങളുടെ പാരമ്പര്യവുമായി കുറുപ്പ് ഡോക്ടറുടെ ആശുപത്രി RCPM ഹോസ്പിറ്റൽ, ചങ്ങൻകുളങ്ങര. ഡോക്ടർ നാരായണ കുറുപ്പിന്റെ നേതൃത്വത്തിൽ മറ്റ് പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെയും സേവനത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഗൈനക്കോളജി വിഭാഗം, ഒപ്പം നൂതന സംവിധാനങ്ങളോടെ ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, നിയോനെറ്റോളജി, സൈക്യാട്രി വിഭാഗങ്ങളും, കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യം. RCPM ഹോസ്പിറ്റൽ. കോൺടാക്ട് 8547025367.

0: ടൂറിസ്റ്റ് ഹോം മഹത്തായ 30 വർഷത്തിലേക്ക്. നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണ സമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൗണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൗണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
1: കേട്ടിട്ട് തന്നെ ത്രില്ലാവുന്നു.
2: ത്രില്ലടുപ്പിക്കുന്ന ഓണ ഓഫറുകളുമായി രശ്മി ഹാപ്പി ഹോം.
3: ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ തുടങ്ങി എല്ലാ വിഭാഗത്തിലും 70% വരെ ഡിസ്കൗണ്ട്.
2: ഒപ്പം കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങളും.
3: രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
4: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
4: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഒണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെ ഉള്ളത് ഞാൻ ആർഷേ സുമയാണ്. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത് മെസ്സിയുടെ ജീവിതവും അദ്ദേഹത്തിന്റെ ആ ഒരു ചരിത്രവും കാര്യങ്ങളും ഒക്കെയാണ് അല്ലെ. അപ്പം ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഈ ഒരുപാട് ഓടുന്ന ആ ഒരു ഫുട്ബോൾ ഇതിഹാസത്തിന് അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് ഒന്ന് വിരമിക്കൽ തോന്നിയേക്കാം അല്ലേ. അപ്പോൾ ആ വിരമിക്കൽ അവർക്കത് അനിവാര്യം തന്നെയാണ്. കാര്യം ഒരു 40 വയസ്സിനോടൊക്കെ അടുക്കുമ്പോഴേക്കും നമ്മളുടെ ഒരു ശരീരഘടന എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ 20-കളിലോ 30-കളിലോ കടന്ന് ഓടിയതുപോലെ ആയിരിക്കില്ല അല്ലേ. ചിലപ്പോൾ അത് സ്വന്തം നമുക്ക് ശരീരത്തെയും നമ്മളുടെ ആരോഗ്യത്തെയും കൂടെയൊക്കെ തിരിച്ചറിയാനായിട്ടുള്ളൊരു സമയം കൂടെ ാണ് അവർ ഈ ഒരു തീരുമാനമെടുക്കുന്നത്. മെസ്സി മൈതാനത്ത് നിന്ന് മാറിയാലും അത് നമ്മളുടെ മനസ്സിൽ നിന്ന് അദ്ദേഹം കളിക്കുന്നതോ അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗെയിംസോ ഒന്നും നമ്മളുടെ മനസ്സിൽ നിന്ന് മായില്ല അല്ലേ. അതായത് ഒരു ഫുട്ബോൾ താരത്തെ നമ്മൾ കാണുന്നത് മൈതാനത്താണ്. 90 മിനിറ്റ് ഓടുന്നു, ഗോൾ നേടുന്നു, അസിസ്റ്റ് ചെയ്യുന്നു, ആരാധകരെ ആവേശത്തിലാക്കുന്നു. പക്ഷേ ആ 90 മിനിറ്റിന് പിന്നിൽ ഒരു താരത്തിൻ്റെ ശരീരം എത്രമാത്രം അധ്വാനിക്കുന്നുണ്ടെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. മെസ്സിയുടെ കാര്യത്തിൽ ഇത് കുറച്ചുകൂടി പ്രത്യേക

ക്ഷമിക്കുന്ന ഒരു ടെക്നിക്കൽ എറർ നമുക്ക് വന്നതാണ്, അത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മെസ്സിയുടെ ആ ഒരു വിരമിക്കലിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ ലോകത്തിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായി മാറിയപ്പോഴും അദ്ദേഹത്തിനെ തന്നെ സംരക്ഷിക്കുന്നതിൽ വലിയ ശ്രദ്ധ ആവശ്യമായിരുന്നു. കാരണം ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ താരത്തിൻ്റെ ജീവിതം അത്ര എളുപ്പമൊന്നുമല്ല. പരിശീലനം, മത്സരം, യാത്ര, ഉറക്കം, ഭക്ഷണം, ശരീരത്തിൻ്റെ റിക്കവറി, പരിക്കുകളിൽ നിന്ന് മടങ്ങി വരൽ, ഇതെല്ലാം ഒരേപോലെ ശ്രദ്ധിക്കണം അല്ലേ. അതായത് പ്രായം കൂടുന്തോറും ശരീരത്തിൻ്റെ റിക്കവറി സമയം മാറും. മുമ്പ് ഒരു മത്സരത്തിന് ശേഷം വേഗത്തിൽ തിരിച്ചെത്തിയിരുന്ന ശരീരത്തിന് പിന്നീട് കൂടുതൽ വിശ്രമം ആവശ്യമായി വരാം. അതുകൊണ്ട് തന്നെ മെസ്സിയുടെ ഭാവിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആരോഗ്യം ഒരു പ്രധാന ഘടകമാണ് അല്ലേ. നമ്മൾ ഇഷ്ടപ്പെടുന്നവർ എപ്പോഴും നല്ല ആരോഗ്യം നിലനിർത്തി അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുമ്പോട്ട് പോകണമെന്ന് തന്നെയല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിന് ചില കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന നമ്മളുടെ ഒരു ഇഷ്ടങ്ങളൊക്കെ ചിലപ്പോൾ ചില സമയത്തേക്ക് നമുക്ക് മാറ്റിവെക്കേണ്ടി വരും എന്ന് വരും. അപ്പം അതൊരു വിഷമം ഉളവാക്കുന്ന കാര്യമാണ്. എങ്കിൽ പോലും നമ്മളുടെ ചുറ്റിനുമുള്ളവർ, നമ്മൾ ഇഷ്ടപ്പെടുന്നവർ വളരെ ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ സന്തോഷം അല്ലേ. മെസ്സിക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക ഗുരുതര ആരോഗ്യ പ്രശ്നമുള്ളത് കൊണ്ട് അദ്ദേഹം വിരമിക്കുന്നത് എന്ന് പറയുന്നത് ശരിയല്ല. പക്ഷേ അദ്ദേഹം തന്നെ ഔദ്യോഗികമായി വിരമിക്കൽ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നമുക്ക് എന്താ അദ്ദേഹം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് അത് നമ്മൾ ഔദ്യോഗികമായിട്ട് നമ്മളെങ്ങും പറയുകയും ചെയ്യരുത് അല്ലേ. അതായത് മനസ്സ് തീരുമാനിക്കും ഇനി ഞാൻ പഴയ മെസ്സി അല്ലേ എന്ന ചോദ്യം ചിലപ്പോൾ ഒരു താരത്തെ അലട്ടാം. പക്ഷേ ആരാധകർക്ക് മെസ്സി എന്നത് വേഗതയും അല്ലെങ്കിൽ ഡ്രിബ്ലിങ്ങും മാത്രമല്ല, അദ്ദേഹം നൽകിയ ഓർമ്മകളാണ്. ഒരു ചെറിയ കുട്ടി ആദ്യമായി ഫുട്ബോൾ കളിക്കുമ്പോൾ ഞാൻ മെസ്സിയെ പോലെ ആകണമെന്ന് പറയുന്നുണ്ടെങ്കിൽ അവിടെയാണ് ഒരു താരത്തിൻ്റെ യഥാർത്ഥ വിജയം. അതുകൊണ്ട് ഒരിക്കൽ മെസ്സി മൈതാനത്തേക്ക് വിട പറയുമ്പോൾ അത് മെസ്സിക്കിനി കളിക്കാൻ കഴിയില്ല എന്നൊരു കഥയായി മാത്രം കാണേണ്ടതില്ല. ഇത്രയും വർഷം ലോക ഫുട്ബോളിന് നൽകിയ ശേഷം ഇനി സ്വന്തം ജീവിതത്തിനും ശരീരത്തിനും സമയം നൽകുന്നു എന്ന രീതിയിൽ കൂടി നമുക്കതിനെ കാണാം. കാരണം ആരോഗ്യം നഷ്ടപ്പെട്ടിട്ട് വിജയം നേടിയിട്ട് കാര്യമില്ല. ഒരു താരത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് ട്രോഫികളല്ല, അവന്റെ ശരീരവും മനസ്സും തന്നെയാണ്. മെസ്സി നമ്മളെ പഠിപ്പിച്ച മറ്റൊരു വലിയ പാഠവും അത് തന്നെയാണ്. പ്രതിഭ നിങ്ങളെ ഉയരങ്ങളിലേക്ക് എത്തിക്കും, പക്ഷെ ശരീരത്തെ സംരക്ഷിക്കാനുള്ള ശീലം മാത്രമേ ആ ഒരു ദീർഘമാകൂ. ഒടുവിൽ മെസ്സി എത്ര കാലം കൂടി കളിക്കുമെന്നത് കാലം തീരുമാനിക്കട്ടെ, പക്ഷേ അദ്ദേഹം മൈതാനത്തിനുണ്ടായിരുന്ന ഓരോ നിമിഷവും നമുക്ക് ആഘോഷങ്ങളായിരുന്നു. നമ്മളുടെ നാട്ടിൽ പൊങ്ങിയിരുന്ന ആ ഒരു വലിയ ഫ്ലെക്സ് അർജന്റീനയുടെയും പോർച്ചുഗലിൻ്റെയും ബ്രസീലിൻ്റെയും സ്പെയിനിൻ്റെയും ഒക്കെ ആ ഒരു ഫ്ലെക്സ് എന്ന് പറയുന്നത് ഓരോ സീസൺ വരുമ്പോൾ, അതായത് ഇപ്പോൾ ഫിഫ വേൾഡ് കപ്പ് വരുന്ന ആ ഒരു സമയത്ത് ആ വല്ലാത്തൊരു ക്രേസാണ്, പ്രത്യേകിച്ച് നമ്മളുടെ നാട്ടിലെ മലയാളികൾക്ക്. ആ ഒരു ഫുട്ബോൾ പന്ത് പ്രേമം എന്ന് പറയുന്നത് ചെറിയ പ്രേമമൊന്നുമല്ല, എല്ലാവർക്കും ഉള്ള വലിയൊരു മൊഹബത്താണ് അത്തരത്തിലുള്ള ഫുട്ബോളിനോടുള്ള ആ ഒരു ക്രേസ് കാര്യങ്ങളെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ നമ്മളുടെ സമയം നാണ്ട ഇങ്ങനെ അടുത്ത് വരിക വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ശരീരത്തിന് പ്രായമാകാം, പക്ഷെ സ്വപ്നങ്ങൾക്ക് ഒരിക്കലും പ്രായം ഒരു തടസ്സമല്ല. ഒരു ദിവസം മെസ്സി തൻ്റെ ബൂട്ടുകൾ അഴിച്ചുവെക്കും, ആ ദിവസം ഫുട്ബോൾ ഒരു താരത്തെ നഷ്ടപ്പെടും, പക്ഷെ ആ ലോകം ഇതിഹാസത്തെ സ്വന്തമാക്കിയതിൻ്റെ ഓർമ്മ നമ്മൾ എന്നും സൂക്ഷിക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് നാളെ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ കേട്ടുകൊണ്ടേയിരിക്കും എൻ്റെ റേഡിയോ 91.2 ലോണാട്ടുകാര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ RJ സുമയ.

0: മന്ദരം.
1: എന്റെ റേഡിയോ 91.2 കാലാന്തരം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി സുനിൽകുമാർ.
0: കാലാന്തരം.
1: ഓണം കഴിഞ്ഞു. മലയാളികളുടെ ഏറ്റവും വലിയ ഉത്സവം. ഇത്തവണ എല്ലാവരും നന്നായി ഓണം ആഘോഷിച്ചു എന്നാണ് കാണാൻ കഴിഞ്ഞത്. സോഷ്യൽ മീഡിയയുടെ കാലത്ത് എല്ലാം പലവിധത്തിൽ ഫോട്ടോകളായും വാർത്തകളായും പ്രചരിക്കുന്നുണ്ടല്ലോ. സ്കൂളുകൾ, കോളേജുകൾ, ഓഫീസുകൾ എന്നുവേണ്ട എല്ലായിടങ്ങളിലും ഓണം ആഘോഷിക്കപ്പെട്ടു. മലയാളികളുടെ ഒരേ മനസ്സ് ഇക്കാര്യത്തിലും പ്രകടമായി. ഓണത്തിന്റെ വേഷങ്ങൾ അണിഞ്ഞു എല്ലാവരും. പൂക്കളങ്ങൾ തീർത്തു, ഓണപ്പാട്ടുകൾ പാടി, നന്മയുടെ ഗാഥകൾ എല്ലാവരും ഒരേ സ്വരത്തിൽ ചൊല്ലി. പലതരത്തിൽ അവർ ഒത്തുകൂടി. നാട്ടിൽ നിന്ന് വളരെ ദൂരെ പോയി ജോലി ചെയ്യുന്നവരൊക്കെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും കാണാനായി തിരികെ എത്തി. ഓണത്തിന്റെ ഓരോ ദിവസങ്ങളും വളരെ മനോഹരമായിരുന്നു. ഇടയ്ക്ക് ചിലപ്പോഴൊക്കെ മഴ പെയ്തു എന്നതൊഴിച്ചാൽ കാലാവസ്ഥയും വലിയ പ്രശ്നങ്ങൾ ഈ ദിവസങ്ങളിൽ ഉണ്ടാക്കിയില്ല. മഴ കാരണം ചില പ്രദേശങ്ങളൊക്കെ വെള്ളത്തിലാണ്ടു പോവുകയും അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുകയും ചെയ്തെങ്കിലും ചെറിയൊരു കാലയളവ് കൊണ്ട് അതൊക്കെ എല്ലാവരുടെയും സഹകരണത്തോടെ പരിഹരിക്കാനും നമുക്ക് കഴിഞ്ഞു. ഓണത്തോടനുബന്ധിച്ചുള്ള നാട്ടുകൂട്ടായ്മകൾ ഏറെക്കുറെയൊക്കെ തിരികെ വന്നിരിക്കുന്നു. ഇടക്കാലത്ത് അവയൊക്കെ നഷ്ടപ്പെട്ടു പോയിരുന്നു. 7-8 വീടുകൾ കൂടുന്നിടത്തൊക്കെ ഓണത്തിന്റേതായ ആഘോഷങ്ങൾ കാണാൻ കഴിഞ്ഞു. പരസ്പരം സ്നേഹവാക്കുകൾ പങ്കിട്ടും കൂടിച്ചേരലിന്റെ ഒത്തൊരുമയുടെ നിമിഷങ്ങൾ പങ്കുവച്ചും നാം എല്ലാവരും സന്തോഷിച്ചു. ഓണം വരുന്നത് മനസ്സുകളിലാണ് എന്ന് പറയാറുണ്ട്. അതുമാത്രമല്ല, പരസ്പരം കരുതലിന്റെയും കൂടിയായിരുന്നു ഓണം. മനസ്സിലെ വിദ്വേഷ ചിന്തകളൊക്കെ മാറ്റിവെച്ച് മനുഷ്യരെ എല്ലാവരെയും ഒന്നായി കാണുന്ന ആ മഹാസന്ദേശത്തിന് മലയാളികൾ ഒന്നുപോലെ കാതോർത്തു. മലയാളികളുടെ ഈ ആഘോഷം കണ്ടിട്ട് ദൂരെയുള്ള ഒരുപാട് മാധ്യമങ്ങൾ ഇത് എത്ര വലിയ ഉത്സവമാണ് എന്ന് പ്രകീർത്തിച്ചിരിക്കുന്നു. ലോകത്തെമ്പാടുമുള്ള വിവിധ മാധ്യമങ്ങൾ ഈ ആഘോഷം കണ്ട് അവർക്ക് വീർപ്പുമുട്ടിയിരിക്കുന്നു. ഒരു ദിവസമല്ല ആഘോഷം, ഏതാണ്ട് ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന വലിയ ആഘോഷം. ഓണം ഒരുങ്ങാനുള്ള ആഘോഷം, ഓണത്തിന്റെ ദിവസങ്ങളിലുള്ള ആഘോഷം, അങ്ങനെ എല്ലാം കൂടി ഒത്തുകൂടുമ്പോൾ മലയാളികളുടെ പഴയ മാവേലി സങ്കല്പം ഇന്നും ലോകത്തിനു മുന്നിൽ മാതൃകയായി നിൽക്കുന്നു എന്നത് അഭിമാനകരമാണ്. എങ്ങനെയാണ് ഇത്ര ഒരുമയോടെ ഈ മനുഷ്യർക്ക് ഒത്തുകൂടാൻ കഴിയുന്നത് എന്ന ചിന്ത ദേശീയതലത്തിലും അന്തർദേശീയ തലത്തിലും ഉണ്ടായിരിക്കുന്നു. ഇതൊക്കെ മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. ഓണം പോകട്ടെ, അടുത്ത ഒരു വർഷം കൂടി ഞങ്ങൾ കാത്തിരിക്കാം. അന്ന് ഇതിനേക്കാൾ മെച്ചമായ ഒരു ഓണമായിരിക്കും വരിക എന്ന് മലയാളികൾ ഒന്നടങ്കം കാലാന്തരത്തിൽ ആഗ്രഹിക്കുന്നു. ഓണത്തിന്റെ സന്തോഷ ദിനങ്ങൾക്കൊപ്പം തന്നെയാണ് അയൽ രാജ്യമായ നേപ്പാളിൽ നിന്ന് നമ്മെ ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ വന്നത്. ഒരു മഴ പോലും പെയ്യാത്ത ഒരു ദിവസം പെട്ടെന്ന് കുത്തിയൊലിച്ചു വന്ന പ്രളയജലം ഏതാണ്ട് ആയിരക്കണക്കിന് ആളുകളെ കാണാതെയാക്കിയിരിക്കുന്നു. മരിച്ചവരുടെ എണ്ണം അനുദിനം കൂടി വരുന്നു. നേപ്പാളിലും ടിബറ്റിലുമൊക്കെയായി ഏതാണ്ട് 1400 പേരെയെങ്കിലും കാണാതായിട്ടുണ്ട് എന്നാണ് വാർത്ത. ഇന്ത്യക്കാരിലും ചിലരൊക്കെ അക്കൂട്ടത്തിൽ പെടുന്നുണ്ട്. ഓണക്കാലമായതുകൊണ്ട് യാത്രയ്ക്ക് ആ സമയം മാറ്റിവെച്ച മലയാളികളുമുണ്ട് കൂട്ടത്തിൽ. ഹിമാലയത്തിലെ ഒരു കൂറ്റൻ ഭാഗം തകർന്ന് നേപ്പാൾ ടിബറ്റ് അതിർത്തിയിലുള്ള ലാങ്ടാങ് ദേശീയോദ്യാനത്തിൽ പതിച്ചതാണ് ദുരന്തത്തിന് കാരണമായത്. നദികളിലേക്ക് വലിയ തോതിൽ ചെളിയും വെള്ളവും പാറകളും മഞ്ഞുകട്ടകളുമൊക്കെ ഒഴുകി വന്നു. നിമിഷങ്ങൾക്കകം നദിക്കരയിലെ ഗ്രാമങ്ങളെല്ലാം തകർത്തെറിയപ്പെട്ടു. സെക്കൻഡിൽ 50 മീറ്റർ വേഗമായിരുന്നു എന്നാണ് പ്രഥമ വിവരങ്ങൾ കാണിക്കുന്നത്. നേപ്പാളിന്റെ തെക്ക് ഭാഗത്തേക്ക് 170 കിലോമീറ്റർ ദൂരം വരെ ഈ വെള്ളം എത്തിച്ചേർന്നു എന്നും പറയപ്പെടുന്നു. പൂർണമായ കാരണങ്ങളോ വിവരങ്ങളോ അറിയാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അവിടേക്ക് എത്തിപ്പറ്റാൻ തന്നെ വലിയ ദുർഘടമായ മാർഗങ്ങളാകയാൽ എളുപ്പവുമല്ല. കെട്ടിടങ്ങളും റോഡുകളും അങ്ങനെ മനുഷ്യനിർമ്മിതമായ എല്ലാം തന്നെ നിമിഷങ്ങൾക്കകം തുടച്ചു മാറ്റപ്പെട്ടു. പ്രദേശത്ത് വലിയ തോതിൽ ചെളിയടിഞ്ഞു. അത് ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടുകയും ചെയ്തു. അങ്ങനെ നിരവധി മനുഷ്യരെ കഴുകി മാറ്റിക്കൊണ്ട് മനുഷ്യനിർമ്മിതികളായ ഒരുപാട് കെട്ടിടങ്ങളെയും വഴികളെയും ഒക്കെ തകർത്തെറിഞ്ഞുകൊണ്ട് പ്രകൃതി വീണ്ടും അതിന്റെ മറ്റൊരു പ്രതിഷേധം നമ്മെ അറിയിച്ചിരിക്കുന്നു. എല്ലാ നാടുകൾക്കും എല്ലാ ദേശങ്ങൾക്കും ഇതൊക്കെ ബാധകമാണ് എന്ന ഓർമ്മ കൂടി മനുഷ്യനുണ്ടാവട്ടെ. കാലാന്തരത്തിൽ ഇനി ഒരു ഗാനം കേൾക്കാം. ഗാനത്തിന് ശേഷം കാലാന്തരം തുടരും.

0: കാലാന്തരം.
1: കാലാന്തരം തുടരുന്നു. തലച്ചോറ് നന്നാക്കുന്നതിനെ കുറിച്ചാണ് ഒരു വാർത്ത. പ്രായമാകുംതോറും നമുക്ക് ഓർമ്മ കുറയും എന്ന് പറയാറുണ്ട്. മാനസികമായും ശാരീരികമായും നമ്മുടെ കഴിവുകളൊക്കെ കുറയുമല്ലോ പ്രായം കൂടുന്തോറും. എല്ലാവർക്കും പ്രായം കൂടുകയാണ് എന്നതാണ് ശരി. എന്നാൽ മാനസികവും ശാരീരികവുമായ ക്ഷമത പ്രായമാകുംതോറും കുറയുന്നു എന്ന് പറഞ്ഞതിന് US ടെക്സസ് സർവകലാശാലയിലെ ഗവേഷകർ നടത്തിയ പഠനത്തിലൂടെ ശാസ്ത്രീയമായി മറ്റൊരു വിവരം തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ജീവിതാവസാനം വരെ നമ്മുടെ ബുദ്ധിശക്തി വികസിച്ചുകൊണ്ടിരിക്കുമെന്നാണ് അവരുടെ കണ്ടെത്തൽ. ഓർമ്മയും ബുദ്ധിയും ഒന്നും കുറയുകയില്ല. അതൊക്കെ കൃത്യമായ പരിശീലനത്തിലൂടെ വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയുമത്രേ. കൃത്യമായ പരിശീലനത്തിലൂടെ ഏത് പ്രായത്തിലും തലച്ചോറിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താം. 3 വർഷം കൊണ്ടാണ് ഈ പഠനം പൂർത്തീകരിച്ചത്. 19 വയസ്സു മുതൽ 94 വയസ്സു വരെ പ്രായമുള്ളവരെ പഠനത്തിന് വിധേയമാക്കി. 5 മുതൽ 15 മിനിറ്റ് വരെ നീളുന്ന വിവിധ പരിശീലനങ്ങൾ അവർക്ക് നൽകി. വ്യക്തത, വൈകാരിക സന്തുലിതാവസ്ഥ, ആളുകളുമായി ബന്ധങ്ങൾ നിലനിർത്തുന്നത് എന്നിങ്ങനെ വിവിധ മേഖലകളിൽ വ്യായാമങ്ങളും പരിശീലനവും അവർക്ക് നൽകി. എന്നിട്ടാണ് പഠനം നടത്തിയത്. മസ്തിഷ്കത്തിന്റെ കാര്യക്ഷമത വിലയിരുത്തുന്ന ബ്രെയിൻ ഹെൽത്ത് ഇൻഡെക്സിൽ തുടക്കത്തിൽ പിന്നിലായിരുന്നവർ നിരന്തരം പരിശീലനം കിട്ടിക്കഴിഞ്ഞപ്പോൾ മുന്നിലെത്തിയിട്ടുണ്ട്. അതാണ് ഇങ്ങനെ ഒരു നിഗമനത്തിന് കാരണം. ഒരു സമയം ഒരു പ്രവൃത്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, നന്നായി ഉറങ്ങുക, വ്യായാമം ചെയ്യുക, താല്പര്യമുള്ള വിഷയങ്ങളിൽ വ്യക്തികളുമായി നല്ല ചർച്ചകൾ നടത്തുക, ഇതെല്ലാം മസ്തിഷ്കത്തിന്റെ ക്ഷമത കൂട്ടാൻ സഹായിക്കുമത്രേ. എന്തായാലും യൂണിവേഴ്സിറ്റിയുടെ ഈ പഠനത്തിനും ഗവേഷണത്തിനും വളരെ നന്ദി. മനുഷ്യരെല്ലാം ഓരോ ദിവസം കഴിയുംതോറും പ്രായമേറി വരികയാണല്ലോ. അപ്പോൾ അവരുടെ മാനസികവും ശാരീരികവുമായ ക്ഷമത കുറയ്ക്കണ്ട. അവർക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാം. അവ ഒരിക്കൽ കൂടി പറയാം. ഒരു സമയം ഒരു പ്രവൃത്തിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക, നന്നായി ഉറങ്ങുക, വ്യായാമം ചെയ്യുക, വ്യക്തികളുമായി നമുക്ക് താല്പര്യമുള്ള നല്ല ചർച്ചകൾ നടത്തുക. ഇവയാണ് മസ്തിഷ്കത്തിന്റെ കാര്യക്ഷമത കൂട്ടാനുള്ള മാർഗങ്ങൾ. വളരെ നല്ല ഒരു വാർത്ത കഴിഞ്ഞയാഴ്ചയിൽ നാം വായിക്കുകയുണ്ടായി, ദൃശ്യമാധ്യമങ്ങളിൽ കാണുകയും ചെയ്തു. കണ്ണൂർ സ്വദേശിനിയായ ഡോക്ടർ ഷിറിൻ സുബൈറാണ് ആ വാർത്തകളിലൂടെ നമ്മുടെയൊക്കെ മനസ്സിനെ സന്തോഷിപ്പിച്ചത്. മനുഷ്യത്വം എന്നത് ഏത് സാഹചര്യത്തിലും ഒരാളിന്റെ പ്രവൃത്തിയിലൂടെ പുറത്തു വരുന്നതാണ്. കാര്യം വളരെ ലളിതമാണെന്ന് തോന്നാം, പക്ഷേ അതിലെ മാനുഷികാംശമാണ് നാം വിലയിരുത്തുന്നത്. ഡോക്ടർ ഷിറിൻ സുബൈറിന്റെ വിവാഹ ചടങ്ങുകൾ നടക്കുകയായിരുന്നു. വിവാഹത്തോടനുബന്ധിച്ച് ഭക്ഷണം നൽകുന്ന ജോലിയിലേർപ്പെട്ട ഒരു ജോലിക്കാരന് പെട്ടെന്ന് അസ്വസ്ഥതയുണ്ടായി. താൻ വധുവാണെന്ന് പോലും ചിന്തിച്ച് മാറി നിൽക്കാതെ ഉടൻ തന്നെ ഒരു ഡോക്ടർ എന്ന നിലയിൽ തന്റെ കടമ അവർ നിറവേറ്റുന്നതാണ് പിന്നീട് കാണുന്നത്. മറ്റുള്ളവരൊക്കെ സഹായത്തിനായി നോക്കി നിൽക്കുമ്പോൾ ഡോക്ടർ ഷിറിൻ ആ വിവാഹ ചടങ്ങ് തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിട്ട് അവരുടെ അടുത്തേക്ക് പോയി അവർക്ക് പ്രാഥമിക ചികിത്സ നൽകി. സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ വളരെ വൈറലായി. ഡോക്ടർക്ക് വളരെയധികം അഭിനന്ദനങ്ങൾ ലഭിക്കുകയും ചെയ്തു. താൻ അസാധാരണമായി ഒന്നും ചെയ്തതായി തോന്നുന്നില്ല, ഒരു ഡോക്ടർ എന്ന നിലയിൽ അത് സ്വാഭാവികമായി ചെയ്യേണ്ട കാര്യമായിരുന്നു എന്നാണ് ഡോക്ടർ പറഞ്ഞത്. BBC പോലും ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിടുകയുണ്ടായി. ഞാൻ വിവാഹിതയാകാൻ പോകുന്ന ആളാണ് എന്നതിനേക്കാൾ ഞാൻ ഒരു ഡോക്ടറാണ് എന്ന ബോധമാണ് എന്റെ മുന്നിൽ വന്നത് എന്നാണ് അവർ നൽകിയ സന്ദേശം. നമ്മുടെ തൊഴിൽ ഒരു ജോലി മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിന്റെയും സാമൂഹ്യ സേവനത്തിന്റെയും ഭാഗമാണ് എന്ന തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് കാലാന്തരത്തിൽ ആഗ്രഹിക്കുന്നു. ഒത്തുപിടിച്ചാൽ മലയും പോരും എന്ന് പഴഞ്ചൊല്ലുണ്ട് മലയാളത്തിൽ. ജപ്പാനിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു. ഹിരോസാക്കി കോട്ട 1800 പേർ ചേർന്ന് വലിച്ചുമാറ്റി. 360 ടൺ ഭാരമാണ് ഈ കോട്ടയ്ക്ക് ഉള്ളത് എന്നാണ് കണക്ക്. ഹിരോസാക്കി എന്ന നഗരത്തിൽ വളരെ പഴക്കമുള്ള ഒരു കോട്ടയുണ്ട്. ആ കോട്ടയുടെ പേരാണ് ഹിരോസാക്കി കാസിൽ. അതിന്റെ പ്രധാന ഗോപുരമായ കീപ്പിന് ഏകദേശം 360 ടൺ ഭാരമുണ്ട്. കോട്ടയുടെ പ്രധാന കെട്ടിടം പൊളിച്ചു മാറ്റാതെ അതേപടി നിലനിർത്തിക്കൊണ്ടാണ് അതിനെ നീക്കിയത് എന്നതാണ് രസം. 2015 കോട്ടയുടെ കല്ലുകൊണ്ടുള്ള സംരക്ഷണ ഭിത്തിക്ക് ഭൂകമ്പത്തിൽ കേടുപാടുകൾ സംഭവിച്ചിരുന്നു. ആ ഭിത്തി നന്നാക്കണമെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന പ്രധാന ഗോപുരം അവിടെ നിന്ന് മാറ്റേണ്ടതായിട്ടുണ്ട്. അതിനാലാണ് ഇങ്ങനെ നീക്കേണ്ടി വന്നത്. മറ്റു മാർഗങ്ങളൊന്നും ഉണ്ടായില്ല. പൊളിച്ചു നീക്കുക അവിടെ അപ്രായോഗികമായിരുന്നു. ഭിത്തി പുനർനിർമ്മിക്കുന്നതിന് 2185 കല്ലുകൾ വേണ്ടി വന്നു പുതുതായി എന്നാണ് പറയപ്പെടുന്നത്. ജോലി പൂർത്തിയായി കഴിയുമ്പോൾ കോട്ടയെ വീണ്ടും അതിന്റെ പഴയ സ്ഥാനത്തേക്ക് നീക്കിക്കൊണ്ടുവരണമെന്നാണ് പറയുന്നത്. ഇതാണ് ജപ്പാനിൽ ഉപയോഗിക്കുന്ന പഴയ ഒരു നിർമ്മാണ സാങ്കേതിക വിദ്യ. അതിന്റെ പേര് ഹിക്കിയ എന്നാണ്. ഹിക്കിയ എന്നാൽ ഒരു കെട്ടിടം പൊളിച്ചു മാറ്റാതെ അതേപടി ഉയർത്തി റെയിലോ റോളറോ ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു സ്ഥാനത്തേക്ക് പതുക്കെ നീക്കുന്ന രീതി. ഇവിടെ അത് ചെയ്യാൻ വേണ്ടി 1800 പേരാണ് വേണ്ടി വന്നത്. ഇത്രയും പേർ ഒരുമിച്ച് ഒരേ സമയത്ത് കോട്ടയെ നീക്കുകയായിരുന്നില്ല. 80 പേർ വീതമുള്ള സംഘങ്ങളായി ആളുകൾ മാറി മാറി കയറിൽ പിടിച്ചു വലിക്കുകയായിരുന്നു. ഈ 1800 പേരും സന്നദ്ധ പ്രവർത്തകരായിരുന്നു എന്നതാണ് രസകരം. ഓരോ ദിവസവും 1 മീറ്റർ 2 മീറ്റർ വീതം നീക്കിക്കൊണ്ടിരുന്നു. 360 ടണ്ണാണ് ഈ കെട്ടിടത്തിന്റെ ഭാരം. അത്ഭുതകരമായ മറ്റൊരു കാര്യം കൂടി ഇതോടൊപ്പം ചേർത്ത് പറയണം. ഈ ജോലി ചെയ്യാൻ ആളുകളെ കണ്ടെത്താൻ വേണ്ടി പരസ്യം ചെയ്തപ്പോൾ 1800 പേരുടെ അവസരത്തിനായി 8000 പേരാണ് അപേക്ഷിച്ചത്. അതായത് 4 ഇരട്ടി ആളുകൾ പങ്കെടുക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സഫലമാക്കാൻ കഴിഞ്ഞില്ല. ഒരു നഗരത്തിന്റെ ചരിത്രത്തിൽ ജനങ്ങൾ നേരിട്ട് പങ്കാളികളാകുന്ന ഒരു കമ്മ്യൂണിറ്റി ഇവന്റാക്കി ഈ സംഭവത്തെ അവർ മാറ്റി. ഈ കോട്ടയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത് 1611 ജപ്പാനിലെ ഏറ്റവും പ്രശസ്തമായ ചരിത്ര സ്മാരകങ്ങളിലൊന്നാണ് ഈ കോട്ട. ഇനിയും കുറെ ദൂരം കൂടി ഈ കോട്ടയുടെ നീക്കം നടത്താനുണ്ട്. അതിനുള്ള പ്രവർത്തനങ്ങളിലാണ് ഇതുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിദഗ്ധർ. ഒരു കെട്ടിടത്തെ മാത്രം നീക്കിയ കഥയല്ല ഇത്. ഒരു സമൂഹം തന്നെ ചരിത്രത്തെ തിരിച്ചുപിടിക്കാൻ നടത്തിയ പ്രവർത്തനമായാണ് കാണേണ്ടത്. കാലാന്തരത്തിൽ ഇനി ഒരു ഗാനം കേൾക്കാം. ഗാനത്തിന് ശേഷം കാലാന്തരം തുടരും.

0: കാലാന്തരം.
1: കാലാന്തരം തുടരുന്നു. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഭക്ഷണമാണ് മുട്ട. മുട്ടയ്ക്ക് ഇപ്പോൾ മുട്ടൻ പണിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മുട്ടയുടെ വില വളരെ കൂടുകയും ചെയ്യുന്നു ഓരോ ദിവസം കഴിയും തോറും. എന്താണ് കാരണം? കോഴിത്തീറ്റയുടെ വില 20% വരെ ഉയർന്നത്രേ. കോഴിത്തീറ്റയുടെ വില ഉയരാനുള്ള കാരണം എന്താണ് എന്നതാണ് രസം. മുട്ടയും എഥനോളും തമ്മിൽ ഒരു ബന്ധമുണ്ട്. രാജ്യത്ത് പെട്രോളിനൊപ്പം എഥനോൾ ചേർക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതിനുശേഷമാണ് മുട്ട വില കൂടിയത് എന്നാണ് എഗ്ഗ് കോർഡിനേഷൻ കമ്മിറ്റി പറയുന്നത്. എഥനോളും മുട്ടയും തമ്മിൽ നേരിട്ട് ബന്ധമില്ലെങ്കിലും പെട്രോളിൽ ചേർക്കാൻ എഥനോൾ ഉപയോഗിക്കേണ്ടി വരുന്നതാണ് വില ഉയരുന്നതിന്റെ കാരണം. എഥനോൾ ഉൽപാദനത്തിന് കരിമ്പും ചോളവുമാണ് പ്രധാനമായും ഉപയോഗിക്കപ്പെടുന്നത്. കരിമ്പ് കൂടുതലായി എഥനോൾ ഉൽപാദനത്തിന് പോകുമ്പോൾ രാജ്യത്ത് പഞ്ചസാര ഉൽപാദനവും കുറയും. അത് പഞ്ചസാരയുടെ വില കൂടാൻ കാരണമാകും. ഇതേ രീതിയിൽ തന്നെയാണ് ചോളത്തിന്റെയും കാര്യം. എഥനോൾ ഉൽപാദിപ്പിക്കാൻ കൂടുതലായി ഇപ്പോൾ ചോളം ഉപയോഗിച്ചു തുടങ്ങിയിരിക്കുന്നു. ചോളമാണ് കോഴിത്തീറ്റയുടെ പ്രധാന ഘടകമായിരുന്നത്. ഏതാണ്ട് ഇരട്ടിയോളം വില ഇപ്പോൾ ചോളത്തിന് കൂടിയിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ കോഴിത്തീറ്റയുടെ വില ഉയരും. കോഴിത്തീറ്റയുടെ വില ഉയരുമ്പോൾ മുട്ടയുടെ വിലയും ഉയരും. അങ്ങനെയാണ് മുട്ട നമുക്ക് ഒരു കിട്ടാക്കനിയായി മാറിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കാത്തിരുന്നു കാണാം മുട്ടയുടെ വില എവിടെ വരെ ഉയരുമെന്ന്. ബ്ലാഗ ദിമിത്രോവ എന്ന എഴുത്തുകാരൻ ഇങ്ങനെ എഴുതി: ആഹ്ലാദിക്കാൻ മറക്കരുതേ, മഴുവിന്റെ പ്രഹരത്തിനടിയിൽ മുട്ടുകാലിൽ തകർന്നു വീഴുമ്പോൾ ജ്ഞാനികളായ വൃക്ഷങ്ങൾ അന്യോന്യം മന്ത്രിക്കുന്നു. ആഹ്ലാദിക്കാൻ മറക്കരുതേ. നിങ്ങൾ നിവർന്നു നിൽക്കുന്ന കാലത്തോളം, കാറ്റിനോടെതിരിടുന്ന കാലത്തോളം, ഉയരങ്ങൾ ശ്വസിക്കുന്ന കാലത്തോളം, മഴ ഉറങ്ങുന്ന കാലത്തോളം ആഹ്ലാദിക്കാൻ മറക്കരുതേ. കാലാന്തരത്തിന്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് പി സുനിൽകുമാർ. കാലാന്തരം എല്ലാ ഞായറാഴ്ചകളിലും രാത്രി 8:00, ബുധനാഴ്ച ദിവസം രാവിലെ 9:00. നന്ദി, നമസ്കാരം.
2: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
3: കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
4: ഈ ഓണത്തിന് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ
5: രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
4: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
6: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
7: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
8: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
9: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമതാ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
10: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
8: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
11: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻ എച്ച്, കരുനാഗപ്പള്ളി.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: അല്ലേ, താൻ എന്തുവാടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
3: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ച് ആൻഡ് ജെ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ?
2: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
3: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
2: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
3: 10-18 വർഷങ്ങളായിട്ട് നമ്മള് ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
2: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കൊച്ചുങ്ങള് നടന്നത്.
3: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
2: നടത്താം.
4: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
5: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനിൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
6: കേട്ടിട്ട് തന്നെ ത്രില്ലാവുന്നു.
4: ത്രില്ലടുപ്പിക്കുന്ന ഓണം ഓഫറുകളുമായി രശ്മി ഹാപ്പി ഹോം.
7: ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ തുടങ്ങി എല്ലാ വിഭാഗത്തിലും 70% വരെ ഡിസ്കൗണ്ട്.
4: ഒപ്പം കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങളും.
7: രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
4: സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, മഹത്തായ 30-ാം വർഷത്തിലേക്ക് നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണ സമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൗണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൗണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയം.

0: ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
1: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
2: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിള് മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.

ഹലോ, എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിലേക്ക് സ്വാഗതം. ഒപ്പം ഉള്ളത് നിങ്ങളുടെ സ്വന്തം ആർജി ഐശ്വര്യാണ് കേട്ടോ. ഇന്ന് റേഡിയോ ജംഗ്ഷനിൽ ഞാൻ വന്നിട്ടുള്ളത് ഒരുപാട് ജോലി വേക്കൻസി ആയിട്ടാണ് കേട്ടോ. സർട്ടിഫിക്കറ്റുകളുമായിട്ട് സ്വന്തം കാലുകൾ നിൽക്കാൻ സ്വപ്നം കാണുന്ന ഓരോ യുവതി യുവാക്കൾക്കും വേണ്ടിയിട്ടുള്ള ഒരു ഇടമാണ് ഈ ഒരു റേഡിയോ ജംഗ്ഷൻ എന്ന് പറയുന്നത്. കേരളത്തിനകത്തും പുറത്തുമുള്ള സർക്കാർ സ്വകാര്യ മേഖലകളിലെ ഏറ്റവും പുതിയ തൊഴിലൊഴിവുകളും പ്രമുഖ സ്ഥാപനങ്ങളിലെ വോക്കിംഗ് ഇന്റർവ്യൂകളും പ്രവാസ ലോകത്തെ പുതിയ തൊഴിൽ സാധ്യതകളും എല്ലാം നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലൂടെ പറയാം കേട്ടോ. പലവട്ടം പരാജയപ്പെട്ടതുകൊണ്ടോ അവസരങ്ങൾ ലഭിക്കാത്തതുകൊണ്ടോ ഇനി ആരും നിരാശപ്പെടേണ്ടതില്ല. കാരണം നിങ്ങളുടെ കരിയറിന് കൃത്യമായിട്ടുള്ള ദിശാബോധം നൽകാനായിട്ട് ഇവിടെ ഞാൻ നിങ്ങൾക്കൊപ്പം ഉണ്ട് കേട്ടോ. അപ്പൊ ഇന്നത്തെ ഈ ഒരു ദിവസം നിങ്ങളുടെ ആ ഒരു കഥക മുട്ടാനായിട്ട് കാത്തിരിക്കുന്ന ആ ഒരു ഡ്രീം ജോബ് എന്താണെന്ന് നമുക്ക് നോക്കാം. മാറ്റത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക്, പ്രധാന തൊഴിൽ വാർത്തകളിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ജോലി വേക്കൻസിയൊക്കെ ഒന്നൊന്നായിട്ട് പറയാം. അതിനു മുമ്പായിട്ട് മൂന്ന് പാട്ടും കേട്ട് മൂന്ന് വളവും കഴിഞ്ഞ് വീണ്ടും മടങ്ങിയെത്താം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ആണ് കേട്ടോ.

0: എപ്പോഴും എവിടെയും കൂട്ടായി എന്റെ റേഡിയോ 91.2.
1: ഒരിക്കൽ കൂടി വീണ്ടും സ്വാഗതം. പ്രിയമുള്ള ശ്രോതാക്കൾ, കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ്. ഒപ്പമുള്ളതാകട്ടെ നിങ്ങളുടെ സ്വന്തം ഐശ്വര്യ. കേരളത്തിലെ പ്രമുഖ സ്ഥാപനങ്ങളിൽ നിന്നും വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. ഓരോ ഒഴിവുകളും അവയുടെ യോഗ്യതയും ശമ്പള വിവരങ്ങളും ഒക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാം. ആദ്യത്തെ അവസരം കേരള കോട്ട് IML സ്ഥാപനത്തിൽ നിന്നുള്ള വിവിധ നിയമനങ്ങളാണ് കേട്ടോ. മാനേജർ തസ്തികയിലേക്കാണ് ഒരൊഴിവാണുള്ളത്. പ്രായപരിധി പറയുന്നത് 35 വയസ്സാണ്. ബിസിനസ് ഡിഗ്രിയോടൊപ്പം സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് കുറഞ്ഞത് 6 വർഷത്തെ പരിചയമാണ് യോഗ്യതയായിട്ട് പറയുന്നത്. അടുത്തൊരു വേക്കൻസിയിലേക്ക് പോവുകയാണെങ്കിൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിന് 2 ഒഴിവുകളാണുള്ളത്. പ്രായപരിധി പറയുന്നത് 35 വയസ്സാണ്. യോഗ്യത പറയുന്നത് ബിസിനസ് ഡിഗ്രിയോടൊപ്പം തന്നെ സെയിൽസ്മാൻ ഓർ മാർക്കറ്റിംഗ് കുറഞ്ഞത് 2 വർഷത്തെ പ്രവൃത്തി പരിചയമെങ്കിലും വേണം കേട്ടോ. ഇനി അടുത്ത വേക്കൻസി പറയുന്നത് സെയിൽസ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. ഒരൊഴിവാണുള്ളത്. പ്രായപരിധി പറയുന്നത് 35 വയസ്സാണ്. യോഗ്യത BCOM BBA ടൈപ്പിംഗ് കമ്പ്യൂട്ടർ പരിജ്ഞാനവുമാണ് കേട്ടോ. ഈ ഒരു തസ്തികയിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട അവസാന തീയതി 6 സെപ്റ്റംബർ. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് കേട്ടോ. LBS കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്കുള്ള നിയമനമാണ് ഇനി അടുത്തതായിട്ടുള്ളത്. വിവിധ എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളിലാണ് ഒഴിവുള്ളത്. സിവിൽ, മെക്കാനിക്കൽ, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നിവയാണ് ഒരു വിഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത യോഗ്യത പറയുന്നത് ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് ശാഖയിൽ BTech, PhD എന്നിവയാണ്. പ്രായപരിധി പറയുന്നത് 55 വയസ്സിൽ കൂടരുതെന്ന് പറയുന്നുണ്ട്. ഇന്റർവ്യൂവിന്റെ തീയതിയും മറ്റ് നടപടികളും സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് www.lbscenter.kerala.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അവസാന തീയതി 30 സെപ്റ്റംബർ. ഇനി ഒരുപാട് ജോലി വേക്കൻസി ആയിട്ട് വീണ്ടും കേട്ടുമുട്ടാം. അപ്പോഴേക്കും 3 പാട്ടുകൾ കേട്ട് 3 വളവ് കഴിഞ്ഞ് വീണ്ടും മടങ്ങിയെത്താം. പ്രിയ ശ്രോതാക്കൾ, കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ്.

0: പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16-ാം തീയതി മുതൽ 31-ാം തീയതി വരെ. ഓഗസ്റ്റ് 23-ാം തീയതി ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
1: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1-ാം സമ്മാനം 50,000 രൂപയും 2-ാം സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
2: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
0: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫാസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
6: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.
7: രാക്ഷസി കരിമഷിയിട്ട കറുത്ത

0: സ്റ്റേ ട്യൂൺ സ്റ്റേ ഹാപ്പി വിത്ത് എന്റെ റേഡിയോ 91.2.
1: ാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ്. ഒപ്പമുള്ളതാകട്ടെ നിങ്ങൾ സ്വന്തം ഐശ്വര്യയാണ്. ഇനി നമുക്ക് മറ്റൊരു ജോലി വേക്കൻസിയിലേക്ക് പോകാം അല്ലേ. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിന് കീഴിൽ കോഴിക്കോട്ടുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് റിസർച്ചിംഗ് പ്രൊഫഷണൽ ഫീൽഡ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് വർക്കിംഗ് ഇന്റർവ്യൂ നടത്തുന്നുണ്ട് കേട്ടോ. വിവിധ പ്രോജക്ടുകളിൽ കരാർ വ്യവസ്ഥയിലാണ് നിയമനം ഉള്ളത്. യങ് പ്രൊഫഷണൽ ഒഴിവിലേക്ക് ഒരു വേക്കൻസിയാണ് ഉള്ളത്. ശമ്പളം പറയുന്നത് 30,000 രൂപയാണ് കേട്ടോ. യോഗ്യത BSc അഗ്രികൾച്ചർ ഓർ ബോട്ടണി ആണ്. പ്രായപരിധി ഉണ്ട് കേട്ടോ. 21 വയസ്സ് മുതൽ 45 വയസ്സ് വരെയാണ് പറയുന്നത്. വർക്കിംഗ് ഇന്റർവ്യൂ വരുന്നത് September 8 ആണ് കേട്ടോ. ഇനി അടുത്തത് യങ് പ്രൊഫഷണൽ 1 ഒഴിവിലേക്ക് വീണ്ടും മറ്റൊരു യോഗ്യത കൂടിയുണ്ട്. കുറഞ്ഞത് 50% മാർക്കോടെയുള്ള ബിരുദം അഗ്രികൾച്ചർ ഓർ ഹോർട്ടിക്കൾച്ചർ ബോട്ടണി ലൈഫ് സയൻസ് എന്നിവ തതുല്യമായിട്ട് പറയുന്നുണ്ട്. അതിന്റെ പ്രായപരിധി പറയുന്നത് 21 വയസ്സ് മുതൽ 45 വയസ്സ് വരെയാണ്. ഇന്റർവ്യൂവിന്റെ ഡേറ്റ് വരുന്നത് September 9 ഇനി അടുത്തത് ഫീൽഡ് അസിസ്റ്റന്റ് ഒഴിവിലേക്കുള്ളതും ഒരു ഒഴിവാണുള്ളത് കേട്ടോ. സാലറി പറയുന്നത് 25,000 രൂപയാണ്. യോഗ്യത +2 സയൻസ് തന്നെ വേണം. ഡിപ്ലോമ BSc അഗ്രികൾച്ചർ ഹോർട്ടിക്കൾച്ചർ ബോട്ടണി ഓർ ലൈഫ് സയൻസ് എന്നിവയാണ് പറയുന്നത്. ഇതിനും പ്രായപരിധിയുണ്ട്. 21 വയസ്സ് മുതൽ 45 വയസ്സ് വരെയാണ് പറയുന്നത്. ഇന്റർവ്യൂവിന്റെ ഡേറ്റ് വരുന്നത് September 10 കേട്ടോ. വിജ്ഞാപനത്തോടൊപ്പമുള്ള അപേക്ഷാ ഫോം പൂരിപ്പിച്ച് യോഗ്യത തെളിയിക്കുന്ന മുഴുവൻ രേഖകളും അസൽ പകർപ്പുകളും സഹിതം മേൽപ്പറഞ്ഞ തീയതികളിൽ രാവിലെ 9 അഭിമുഖത്തിന് ഹാജരാകണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനും വെബ്സൈറ്റ് പറഞ്ഞു തരാം കേട്ടോ. www.spaces.rec.in എന്ന വെബ്സൈറ്റ് ആണുള്ളത്. ഈ ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് വേണം നിങ്ങൾ മറ്റ് വിശദ വിവരങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പൊ വീണ്ടും നമുക്ക് മറ്റൊരു ജോലി വേക്കൻസി ആയിട്ട് വീണ്ടും മടങ്ങിയെത്താം. അപ്പോഴേക്കും വീണ്ടും കാതോർത്തോടെ
2: ഇരിക്കും.
3: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ HR&J മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ.
2: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
3: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
2: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
3: 10-18 വർഷങ്ങളായിട്ട് നമ്മള് ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
2: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കൊച്ചുങ്ങള് നടന്നത്.
3: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
2: നടത്താം.
4: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HR&J മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
5: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലി രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
6: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: കേട്ടിട്ട് തന്നെ ത്രില്ലാവുന്നു.
8: ത്രില്ലടിപ്പിക്കുന്ന ഓണം ഓഫറുകളുമായി രശ്മി ഹാപ്പി ഹോം.
9: ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ തുടങ്ങി എല്ലാ വിഭാഗത്തിലും 70% വരെ ഡിസ്കൗണ്ട്.
8: ഒപ്പം കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങളും.
9: രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.

0: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.
1: സെഗൈൻ ഫാക്ടിന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ്. ഒപ്പമുള്ള താകട്ടെ നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്. ഇനി നമുക്ക് മറ്റൊരു ജോലി വേക്കൻസിയിലേക്ക് പോകാം. ഷിപ്പ് ബിൽഡിംഗ് സെന്ററിൽ കൺസ്ട്രക്ഷൻ അസിസ്റ്റന്റ് ഓർ ഹാൻഡ്ലർ ഓർ ഡ്രൈവർ എന്നീ ഒരു വേക്കൻസിയാണ് ഉള്ളത് കേട്ടോ. പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിൽ വിശാഖപട്ടണത്ത് പ്രവർത്തിക്കുന്ന ഷിപ്പ് ബിൽഡിംഗ് സെന്ററിൽ വിവിധ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 9 ഒഴിവാണുള്ളത്. ലെവൽ ഫസ്റ്റ്, ലെവൽ ടു, ലെവൽ ത്രീ ശമ്പള സ്കെയിലുള്ള തസ്തികയിലേക്കാണ് ഒഴിവുള്ളത്. കൺസ്ട്രക്ഷൻ അസിസ്റ്റന്റിന് 3 വേക്കൻസിയും കൺസ്ട്രക്ഷൻ ഹാൻഡ്ലറിന് 2 വേക്കൻസിയും ഫയർ എഞ്ചിൻ ഡ്രൈവർക്ക് 3 വേക്കൻസിയും സിവിലിയൻ മോട്ടോർ ട്രാൻസ്പോർട്ട് ഡ്രൈവറിന് 1 വേക്കൻസിയാണ് ഉള്ളത്. യോഗ്യതയായിട്ട് പറയുന്നത് ഡ്രൈവർ തസ്തികയിലേക്ക് 10 ക്ലാസും വിജയവുമാണ്. അതിനോടൊപ്പം തന്നെ ഹെവി ഡ്രൈവിംഗ് ലൈസൻസും 3 വർഷത്തെ പ്രവൃത്തി പരിചയം വേണം. അടുത്തത് കൺസ്ട്രക്ഷൻ അസിസ്റ്റന്റിന് +2 സമ്പ്രദായത്തിലുള്ള 10 വിജയവും ഐടിയും 2 വർഷത്തെ പ്രവൃത്തി പരിചയം വേണമെന്ന് പറയുന്നുണ്ട്. ഇനി അടുത്തത് കൺസ്ട്രക്ഷൻ ഹാൻഡ്ലർ +2 സമ്പ്രദായത്തിലുള്ള 10 വിജയവും ഐടിയും ഉണ്ടായിരിക്കണമെന്ന് പറയുന്നുണ്ട്. പ്രായപരിധി 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെയാണ് പറയുന്നത്. സംവരണ വിഭാഗക്കാർക്കും നിയമാനുസൃത ഇളവ് ലഭിക്കാറുണ്ടെന്നും പറയുന്നുണ്ട്. അടുത്തത് അപേക്ഷ ഫീസിന്റെ കാര്യം നോക്കാട്ടോ. വനിതകൾക്കും SC/ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും വിമുക്ത ഭടന്മാർക്കും ഫീസ് ഇല്ല എന്ന് പറയുന്നുണ്ട്. മറ്റുള്ളവര് 350 രൂപ ഓൺലൈൻ ഫീസ് അടയ്ക്കണം കേട്ടോ. ഓൺലൈൻ ആയിട്ട് വേണം അപേക്ഷിക്കേണ്ടത്. വിശദ വിവരങ്ങൾക്ക് അപേക്ഷിക്കുന്നതിനായിട്ട് http://spcrecruitment.in എന്ന വെബ്സൈറ്റ് വേണം സന്ദർശിക്കേണ്ടത്. അവസാന തീയതി പറയുന്നത് സെപ്റ്റംബർ 14. അപ്പൊ വീണ്ടും മറ്റൊരു ജോലി വേക്കൻസി ആയിട്ട് മടങ്ങിയെത്താം. അപ്പോഴേക്കും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 3 പാട്ടുകൾക്ക് ശേഷം മടങ്ങിയെത്താം.

0: ആൾക്കാർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
1: താൻ എന്റെ ഒപ്പം പാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BS, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.
2: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: മനസ്സിനെ തൊട്ടറിഞ്ഞ പാട്ടുകളുമായി എന്റെ റേഡിയോ 91.2 കേട്ടുകൊണ്ടേയിരിക്കൂ, അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.
1: യാസ്, അങ്ങനെ നമ്മൾ വീണ്ടും മടങ്ങിയെത്തുകയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ്. ഒരുപാട് ജോലി വേക്കൻസി ആണ് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകുന്നത്. ഇനി നമുക്ക് മറ്റൊരു ജോലി വേക്കൻസിയിലേക്ക് പോകാം അല്ലേ. ക്ഷീരവികസന വകുപ്പിന്റെ തീറ്റപ്പുൽ കൃഷി വികസന പദ്ധതിയിലേക്ക് ഡയറി പ്രമോട്ടർമാരെ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമിക്കും. യോഗ്യത പറയുന്നത് SSLC ആണ്. പ്രായപരിധി 2026 January 1 18 or 45 വയസ്സാണ്. മുൻ പ്രവൃത്തി പരിചയമുള്ളവർക്ക് 5 വർഷത്തെ വയസ്സിനിളവിന് അനുവദിയാണ്. കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ളവർക്ക് മുൻഗണനയുണ്ട്. പ്രതിമാസം 8,000 രൂപയാണ് ഇൻസെന്റീവ് ആയിട്ട് ലഭിക്കുന്നത്. താമസിക്കുന്ന അതാത് ക്ഷീര വികസന യൂണിറ്റുകളിലേക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. പാസ്പോർട്ട് സൈസ് ഫോട്ടോ സഹിതമുള്ള അപേക്ഷ September 5 വൈകിട്ട് 3 ക്ഷീര വികസന യൂണിറ്റിൽ ലഭ്യമാകണം. September 11 രാവിലെ 10 ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ അഭിമുഖം നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് 0474-27-48-09 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്പർ ഒന്നും കൂടി പറയാം, 0474-27-48-09. വീണ്ടും മറ്റൊരു ജോലി വേക്കൻസി ആയിട്ട് മടങ്ങിയെത്താം. അപ്പോഴേക്കും നിങ്ങൾ പോയി 3 പാട്ട് കേട്ടിട്ട് വീണ്ടും ആയോ.

0: ഇഷ്ടംപോലെ പാട്ടുകളുമായി നിങ്ങളുടെ കാതോരത്ത് എന്റെ റേഡിയോ 91.2 അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.
1: Again back to the radio 91.2 റേഡിയോ ജംഗ്ഷൻ ആണ്. ഒപ്പമുള്ളതാകട്ടെ നിങ്ങളുടെ സ്വന്തം ഐശ്വര്യമാണ്. ഒരുപാട് ജോലി വേക്കൻസിയുമായിട്ട് ഇനി നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ മറ്റൊരു ജോലി വേക്കൻസിയിലേക്ക് പോകാം അല്ലെ. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ഒഴിവുകളിലേക്ക് സെപ്റ്റംബർ 5 രാവിലെ 10:30 മുതൽ അഭിമുഖം നടത്തുന്നുണ്ട്. +2 മുതൽ ഉയർന്ന യോഗ്യതയുള്ള 18-35 മധ്യപ്രായമുള്ളവർക്ക് പങ്കെടുക്കാവുന്നതാണ് കേട്ടോ. 3 ബയോഡേറ്റയും ആധാർ കാർഡുമായിട്ട് വേണം പങ്കെടുക്കാനായിട്ട്. ഒരുപാട് കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് 8304852968 എന്ന നമ്പറിലോ 8281359930 എന്നീ നമ്പറിലോ 7012853504 എന്നീ നമ്പറിലോ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി മറ്റൊരു താൽക്കാലിക വേക്കൻസിയുടെ നമുക്ക് നോക്കാം അല്ലെ. കുണ്ടറ അയ്യച്ചാടിയുടെ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ കമ്പ്യൂട്ടർ സയൻസ് വിഷയത്തിൽ ഗസ്റ്റ് ലെക്ചർമാരെ നിയമിക്കുന്നുണ്ട്. യോഗ്യത പറയുന്നത് കമ്പ്യൂട്ടർ സയൻസ് അഥവാ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഫസ്റ്റ് ക്ലാസ് ബിരുദാനന്തര ബിരുദവും ആണ്. പിന്നെ നെറ്റും പറയുന്നുണ്ട് കേട്ടോ. യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളുമായിട്ട് സെപ്റ്റംബർ 7 രാവിലെ 10:30 പത്തിന് കോളേജിലെത്തണം കേട്ടോ. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് 04742580866 എന്ന നമ്പറിലോ 85470506 എന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീണ്ടും കുറച്ചധികം മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക്
2: ശേഷം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്.
3: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രണ്ടാം സമ്മാനം 25,000. കൂടാതെ ഓരോ 50,000 ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
4: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
2: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
5: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3,000 സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2,000 ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടവാഹനം സ്വന്തമാക്കും.

0: ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ ഏക റേഡിയോ 91.2.
1: യെസ് ഗൈസ്, സെക്കൻഡ് ഫാക്ടറി റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനാണ്. ഒരുപാട് ജോലി വേക്കൻസിയുമായിട്ട് നിങ്ങൾക്ക് മുന്നിലുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യമാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു ജോലി വേക്കൻസിയിലേക്ക് വേഗം തന്നെ പോകാട്ടോ. പുനലൂർ സർക്കാർ പോളിടെക്നിക് കോളേജിൽ മാത്തമാറ്റിക്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് ദിവസ വേതന അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. യോഗ്യത പറയുന്നത് 55% കുറയാത്ത മാർക്കോടുകൂടിയ MSc ബിരുദവും നേറ്റുമാണ്. യോഗ്യതയുടെയും ബന്ധപ്പെട്ട വിഷയത്തിലുള്ള പ്രവൃത്തി പരിചയത്തിന്റെയും അസൽ സർട്ടിഫിക്കറ്റുകളുമായിട്ട് September 7 രാവിലെ 11 നടത്തുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം കേട്ടോ. പാൻ കാർഡ്, ആധാർ കാർഡ് എന്നിവ നിർബന്ധമാണ്. ഇതോടൊപ്പം തന്നെ മറ്റൊരു ജോലി വേക്കൻസിയിലേക്കൂടെ പോകാം. കൊല്ലം സർക്കാർ മെഡിക്കൽ കോളേജിൽ സീനിയർ അസിസ്റ്റന്റ് തസ്തികയിൽ ഒടുവയിലേക്ക് കരാർ നിയമനം നടത്തും. യോഗ്യത പറയുന്നത് PG, TCMC എന്നിവയാണ് കേട്ടോ. യോഗ്യത പറയുന്നത് PGയുടെ മാർക്ക് ലിസ്റ്റും മുൻപരിചയം, മേൽവിലാസം തെളിയിക്കുന്ന അസൽ രേഖകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും പാസ്പോർട്ട് സൈസ് ഫോട്ടോ സഹിതം September 8 രാവിലെ 11 നടത്തുന്ന വോക്കിംഗ് ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് 0474257574 എന്ന നമ്പറിലോ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്പർ ഒന്നും കൂടി പറയാം, 0474257574.
2: കണ്ണുണ്ട്,

0: അല്ലേ, താനെ എന്ത് കേടോ കൊറേ നേരം കൊണ്ട് താടിച്ച് കൈയും കൊടുത്തിരിക്കുന്നേ, തന്റെ വല്ലതും കളഞ്ഞു പോയോ?
1: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
0: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
1: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
0: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
1: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
0: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
1: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
0: നടത്താം.
2: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
1: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നു.
2: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
3: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
4: താൻ എന്റെ ഒപ്പം പാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിൾ മുതൽ ഇലക്ട്രിക് സൈക്കിള്, BS, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.
5: Stay tuned, stay happy with the Radio 91.2.
6: Good evening, ladies and gentlemen. Hope you will enjoy the sound.

യെസ് ഗൈസ്, അങ്ങനെ വീണ്ടും മടങ്ങിയെത്തുകയാണ്. മൂന്ന് മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം ഇപ്പൊ നമുക്ക് ഇനി കളി കഴിഞ്ഞിട്ട് കാര്യത്തിലേക്ക് വരാം. നമുക്ക് ഒരുപാട് ജോലി വേക്കൻസി ഉണ്ട്. ആ ഒരു രണ്ട് ജോലി വേക്കൻസി ഇവിടെ നോക്കിയിട്ട് വീണ്ടും കുറച്ച് പാട്ടുകളിലേക്ക് പോകാം. ഒരു ജോലി വേക്കൻസിയിലേക്ക് പോകട്ടെ. എഴിക്കോട് സർക്കാർ പോളിടെക്നിക് കോളേജിൽ ഫിസിക്സ് വിഭാഗം ലെക്ചറർ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. ബന്ധപ്പെട്ട വിഷയത്തിൽ ബിരുദാനന്തര ബിരുദം ഒന്നാം ക്ലാസ് ആണ് പറയുന്നത്. യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുമായിട്ട് സെപ്റ്റംബർ 3 രാവിലെ 10 മണിക്ക് ഹാജരാകണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 0474248408 എന്ന നമ്പറിലാണ് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് തിരക്കാവുന്നതാണ് കേട്ടോ. നമ്പർ ഒന്നും കൂടി പറഞ്ഞു തരാം. 0474248408. മറ്റൊരു ജോലി വേക്കൻസി നോക്കുകയാണെങ്കിൽ പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. ഫിസിക്സിനാണ് കേട്ടോ യോഗ്യത പറയുന്നത്. 55% മാർക്കോട് കൂടി ഫിസിക്സിൽ മാസ്റ്റർ ബിരുദവും നെറ്റ് അല്ലെങ്കിൽ PhD ആണ്. അസൽ സർട്ടിഫിക്കറ്റുകളും പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന രേഖകളും സഹിതം സെപ്റ്റംബർ 3 രാവിലെ 10 മണിക്ക് നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം കേട്ടോ. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് 9961474288 എന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. നമ്പർ ഒന്നും കൂടി പറയാം. 9961474288. ഇതോടുകൂടി അപ്പോൾ ഇന്നത്തെ റേഡിയോ ജംഗ്ഷനും ജോലി വേക്കൻസിയും ഒക്കെ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത ദിവസങ്ങളിൽ വീണ്ടും നല്ല നല്ല ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വിവരങ്ങളും ഒക്കെ ആയിട്ട് കേട്ടുമുട്ടാം എന്ന പ്രതീക്ഷയോട് കൂടി ഇത്രയും നേരം ഉണ്ടായിരുന്നത് RJ ഐശ്വര്യ ആയിരുന്നു. അപ്പൊ വീണ്ടും തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ.

0: എന്റെ ചേട്ടാ, ഇല്ല കല്ലുംതറയിലെ മൂപ്പിലാനെ വയസ് എന്ന കാലത്ത് വീട്ടിലെങ്ങാനും അടങ്ങി ഒതുങ്ങി ഇരുന്നുകൂടായോ?
1: എന്താടോ ഇവിടെ വന്നായിരുന്നോ?
0: ചേട്ടൻ കടയിലോട്ട് പോയ സമയത്ത് വന്നായിരുന്നു.
1: വസ്തുക്കളുടെ കാര്യം പോലും പറഞ്ഞോ.
0: ഉള്ള പറഞ്ഞോന്നോ, വടക്കേക്കരയിലെ ജംഗ്ഷന്റെ കിഴക്ക് ഭാഗത്ത് കിടക്കുന്ന 5 ഏക്കർ വസ്തു പണ്ട് അങ്ങേരുടെ ആയിരുന്നു. പിന്നെ പള്ളിത്തറ മുക്കിന്റെ തെക്കേ ഭാഗത്ത് ഇപ്പൊ ബാങ്കും സിനിമാ തിയേറ്ററും ഒക്കെ നിൽക്കുന്ന ആ സ്ഥലം അങ്ങേരുടെ ആയിരുന്നു പറഞ്ഞു.
1: ഈ പഞ്ചായത്ത് എവിടെയെല്ലാം ഏക്കർ കണക്കിന് ഭൂമിയുണ്ടോ അതെല്ലാം കല്ലുംതറക്കാരുടെ ആണെന്ന് പറയും.
0: പക്ഷെ ഇപ്പൊ താമസിക്കുന്നത് 3 സെന്റ് ഭൂമിയിലാന്ന് പറഞ്ഞില്ല.
1: പക്ഷെ പുള്ളിക്കാരൻ പറയുന്നില്ലേ, കൊറേയൊക്കെ കാര്യമുണ്ട് കേട്ടോ. പക്ഷെ ഇങ്ങനെ ഓരോ ദിവസവും പല സ്ഥലങ്ങളിൽ ചെന്നിരുന്ന് പറയുന്നതുകൊണ്ട് ആർക്കും ഇഷ്ടമല്ല.
0: പിന്നെ കൊറേ ബന്ധുക്കളുടെ കാര്യം തട്ടി.
1: അത് പറയും, അത് പറയും. വലിയ ഉദ്യോഗസ്ഥരെല്ലാം മൂപ്പിലാന്റെ അടുത്ത ബന്ധുക്കളാണ് തട്ടിവിടും.
0: പിന്നെ ഒരു കാര്യത്തിൽ ആ മൂപ്പിലാൻ ഭാഗ്യവാനാ. ഞാൻ കാണാൻ തുടങ്ങിയ കാലം മുതല് മൂപ്പിലാൻ ഇങ്ങനെ തന്നെ ഇരിക്കുക. കാഴ്ചക്കുറവുമില്ല, മുട്ടിന് വേദനയില്ല, ഒന്നുമില്ല. കൊറേ നേരം ഇവിടെ ഇരുന്ന് കഥാപ്രസംഗം നടത്തിയിട്ട് കഴക്കോട്ട് വെച്ച് പിടിച്ച്
1: മജീദിന്റെ കട കയറത്തില്ല.
0: അതെന്താ, മജീദ് വഴക്ക് പറയുവോ?
1: വഴക്കൊന്നും പറയത്തില്ല. മൂപ്പിലാൻ ആ കടയിലോട്ട് ചെല്ലുമ്പോ തന്നെ മരിച്ച ആൾക്കാരുടെ കാര്യവും വയസ്സെന്ന കാലത്ത് രോഗമായി കഴിയുന്നുള്ള കാര്യം ഒക്കെ മജീദ് ഇരുന്നങ്ങ് പറയും.
0: അയ്യോ കഷ്ടം.
1: മരണം, രോഗം, ആശുപത്രി ഇതൊക്കെ കേൾക്കുമ്പോ മൂപ്പിലാന്റെ മുഖം അങ്ങ് വാടും. പിന്നെ അവിടെ നിൽക്കത്തില്ല.
0: വാർദ്ധക്യ കാലം ആകുമ്പോ സ്വഭാവത്തിന് മാറ്റം വരും. നമ്മൾ എങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറയാനൊക്കത്തില്ലല്ലോ.
1: നമ്മളെന്ന് പറയണ്ട, താൻ പൊങ്ങല് പറയും. പട്ടാളക്കാരൻ പണ്ട് പെണ്ണു കാണാൻ വന്നതും തിരുവാതിര കളിക്ക് കുപ്പി ഗ്ലാസ് കിട്ടിയതും ഒക്കെ അങ്ങ് തട്ടിവിടും.
0: അതൊന്നും പുളുവല്ലല്ലോ, നടന്ന കാര്യമല്ലയോ.
1: എടാ രഘു, പോലീസ് ചീപ്പ് കിടക്കോട്ട് പോയത് കണ്ടല്ലോ.
0: നിന്നെ പിടിക്കാൻ വന്ന ആന്നോടാ.
2: എന്നെ? ഇത്രയും കാലത്തിനിടയ്ക്ക് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പരാതിക്കാരനായിട്ടും പോയിട്ടില്ല, പ്രതിയായിട്ടും പോയിട്ടില്ല.
0: ഇനിയും സമയമുണ്ടടാ, വിഷമിക്കാതെ.
1: ഇടേ, എവിടെ പോയതാ പോലീസ്?
2: വലിയ വഴക്കൊന്നും നടന്നില്ല, ഒരുത്തര അഹങ്കാരം കാണിച്ചതിന്റെ പ്രശ്നം.
1: എല്ലാ വഴക്കും അഹങ്കാരം ഉണ്ടാകുമ്പോഴാണ് സംഭവിക്കുന്നത്.
2: അമ്മാവാ, വെള്ളിത്തറയിലെ ഗോപാലകൃഷ്ണൻ ചേട്ടന്റെ മോൻ ശിവൻ 2-വീലർ വർക്ക്ഷോപ്പിൽ പണി പഠിക്കാൻ പോയി.
1: അത് ഞാൻ അറിഞ്ഞായിരുന്നു, വേദാന്തന്റെ വർക്ക്ഷോപ്പിൽ.
2: അതെ,
0: സമയത്ത് വർക്ക്ഷോപ്പിൽ ചെല്ലഞ്ഞിട്ട് വേദാന്തൻ ചിലപ്പോ വഴക്ക് പറഞ്ഞു കാണും.
2: വഴക്ക് പറഞ്ഞ് ശിവൻ അത് കേട്ടോണ്ട് നിന്നില്ല, അവൻ വായി തോന്നിയതൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയിരുന്നു.
0: കളക്ടറായിട്ട് ജോലിക്ക് കയറാൻ ചാൻസ് വന്ന് കാണും.
2: പിണങ്ങിപ്പോയ ശിവനെ 3-ാം മുക്കിൽ ഒരു പുതിയ വർക്ക്ഷോപ്പ് തുടങ്ങി.
1: അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല.
0: എടാ, ശിവന്റെ വർക്ക്ഷോപ്പിൽ ആര് വണ്ടി കൊണ്ട് കൊടുക്കും?
2: പണിയറിയാവുന്ന 2 മേശരിമാരെ സ്റ്റാഫായിട്ട് എടുത്തിട്ടുണ്ട്.
1: എന്നാലും പുതിയ സ്ഥാപനത്തിൽ ഉടനെ വലുതായിട്ട് വർക്കൊന്നും വരത്തില്ല.
0: പുതിയ സ്ഥാപനം തുടങ്ങാനുള്ള കാശ് ശിവന്റെ കയ്യിൽ ഉണ്ടായിരുന്നോ?
2: അത് അവന്റെ അച്ഛൻ കൊടുത്ത്. കാശ് കൊടുത്തില്ലേ, ആത്മഹത്യ ഒന്ന് ഭീഷണിപ്പെടുത്തി. ഏതായാലും വർക്ക്ഷോപ്പിൽ വലിയ പണിയൊന്നും വന്നില്ല അമ്മാവാ. പക്ഷേ മേശരിമാർക്ക് ദിവസക്കൂലി കൊടുക്കണ്ടായോ?
0: അതും ഗോപാലകൃഷ്ണൻ കൊടുക്കട്ടെ.
2: മേശരിമാര് പല ദിവസങ്ങളും വരായിരുന്നപ്പോ ശിവൻ കയറി അങ്ങ് ചൂടായി.
0: വെറും ശിവനല്ല, ശിവൻ മുതലാളി.
2: ഇതുവരെ വന്ന ദിവസത്തെ കാശ് മുഴുവൻ തന്നിട്ട് ഇനി വർക്ക്ഷോപ്പിൽ വരത്തുള്ളെന്ന് അവരും പറഞ്ഞു.
1: ആരായാലും പറയും.
2: ഇതിനിടയിൽ വർക്ക്ഷോപ്പ് ഇടാൻ സ്ഥലം കൊടുത്ത ആള് തറവാടക ചോദിക്കാൻ ചെന്ന് അയാളുമായിട്ടും ശിവൻ കയറി അങ്ങ് ഉടക്കി.
1: വല്ല കാര്യമുണ്ടായിരുന്നു.
2: കട ഉടമസ്ഥൻ രാത്രി ചെന്ന് ഗേറ്റ് പൊളിച്ച് വർക്ക്ഷോപ്പിൽ കിടന്ന സാധനം എല്ലായിടത്ത് മുറ്റത്ത് വിട്ട് ഗേറ്റ് വേറെ താക്കോലിട്ട് പൂട്ടുകയും ചെയ്തു.
0: ഓരോരോ അനർത്ഥങ്ങൾ വരുന്ന വഴി നോക്കണേ.
2: ശിവൻ പോയി വസ്തുടമയുടെ പേര് കേസും കൊടുത്തു.
1: ഗോപാലകൃഷ്ണൻ ഒന്നിലും ഇടപെട്ടില്ലയോ?
2: പണിക്ക് വന്നവരുമായിട്ട് ഉടക്ക് നടന്ന ദിവസം ഗോപാലകൃഷ്ണൻ ചേട്ടൻ എങ്ങാണ്ട് പോയി. ഫോൺ വിളിച്ചിട്ട് പോലും എടുത്തില്ല.
0: ആദ്യം പണി പഠിക്കാൻ ചെന്ന വർക്ക്ഷോപ്പിലെ വേദാന്തന്റെ ശാപമായിരിക്കും ഇതൊക്കെ വരാൻ കാരണം. ഗുരുത്തമില്ലാത്തൊരുത്തനും പൊരുത്തമാകില്ല ജീവിതം.
3: നെല്ലും പതിരും തയ്യാറാക്കി അവതരിപ്പിച്ചത് വടക്കുംതല ശ്രീകുമാർ. ശബ്ദം നൽകിയവർ വടക്കുംതല ശ്രീകുമാർ, താമരക്കുളം മണി, വിദ്യാസാഗർ.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ ഹാപ്പി വിത്ത് എന്റെ റേഡിയോ 91.2.
6: റേഡിയോ 91.2 ചുറ്റുവട്ട വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഉള്ളത് ആതിരയാണ്. ക്ഷീരവികസന വകുപ്പിന്റെ തീറ്റപ്പുൽ കൃഷി വികസന പദ്ധതിയിലേക്ക് ഡയറി പ്രൊമോട്ടർമാരെ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമിക്കും. യോഗ്യത SSLC പ്രായപരിധി 2026 January 1 18 വയസ്സിനും 45 വയസ്സിനും ഇടയിൽ. മുൻ പ്രവൃത്തി പരിചയമുള്ളവർക്ക് 5 വർഷത്തെ വയസ്സിളവ് അനുവദനീയം. കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ളവർക്ക് മുൻഗണന. പ്രതിമാസം 8,000 രൂപ ഇൻസെന്റീവ് ലഭിക്കും. താമസിക്കുന്നത് അതാത് ക്ഷീര വികസന യൂണിറ്റുകളിലേക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. പാസ്പോർട്ട് സൈസ് ഫോട്ടോ സഹിതമുള്ള അപേക്ഷ 5 September 3 ക്ഷീരവികസന യൂണിറ്റുകളിൽ ലഭിക്കണം. 11 September രാവിലെ 10 മുതൽ ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ അഭിമുഖം നടത്തും. വിവരങ്ങൾക്ക് അതാത് ക്ഷീരവികസന യൂണിറ്റുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0474-2747-9. ജില്ലയിലെ ഗാർഹിക പാചകവാത ഉപഭോക്താക്കളുടെ പരാതി പരിഹരിക്കുന്നതിനായി 8 September ഉച്ചയ്ക്ക് 2:30 ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ പാചകവാത അദാലത്ത് നടത്തും. ഓയിൽ കമ്പനി പ്രതിനിധികൾ, പാചകവാത വിതരണ ഏജൻസി പ്രതിനിധികൾ, പൊതുവിതരണ വകുപ്പ് ഉദ്യോഗസ്ഥർ, ഉപഭോക്തൃ സംഘടനാ പ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കും. 5 September വൈകിട്ട് 5 വരെ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെട്ട താലൂക്ക് സപ്ലൈ ഓഫീസർമാർക്ക് പരാതി നൽകാമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ഫോൺ നമ്പർ 0474-2749-481. കൊല്ലം താലൂക്ക് വികസന സമിതി യോഗം 5 September രാവിലെ 10:30 താലൂക്ക് കോൺഫറൻസ് ഹാളിൽ ചേരും. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ഒഴിവുകളിലേക്ക് 5 September രാവിലെ 10:30 അഭിമുഖം നടത്തും. +2 മുതൽ ഉയർന്ന യോഗ്യതയുള്ള 18-35 മധ്യേ പ്രായമുള്ളവർക്ക് പങ്കെടുക്കാം. 3 ബയോഡേറ്റയും ആധാർ കാർഡുമായി പങ്കെടുക്കണം. ഫോൺ നമ്പർ 8304-85-2968. നെല്ലിപ്പള്ളി ചാലിയക്കര റോഡിൽ ടാറിംഗ് പ്രവൃത്തികൾ ആരംഭിക്കുന്നതിനാൽ റോഡിൽ 2 September ഗതാഗത നിരോധനം ഏർപ്പെടുത്തുമെന്ന് PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. വാഹനങ്ങൾ മറ്റ് സമാന്തര പാതകൾ ഉപയോഗിക്കണം. അലിമുക്കു കറവൂർ വഴി KSRTC ബസ് സർവീസുകൾ നടത്തണം. മത്സ്യഫെഡ് ജില്ലാ ഓഫീസിന്റെ വിവിധ വാണിജ്യ യൂണിറ്റുകളിൽ സെക്യൂരിറ്റികളെ നിയമിക്കുന്നതിന് അംഗീകൃത ഏജൻസികളിൽ നിന്നും ക്വട്ടേഷൻ ക്ഷണിച്ചു. 9 September വൈകിട്ട് 3 വരെ സ്വീകരിക്കും. വിവരങ്ങൾക്ക് മത്സ്യഫെഡ് ജില്ലാ ഓഫീസ് ഫോൺ നമ്പർ 9526-04-1094. കുണ്ടറ IHRD കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ താൽക്കാലികാടിസ്ഥാനത്തിൽ കമ്പ്യൂട്ടർ സയൻസ് വിഷയത്തിൽ ഗസ്റ്റ് ലെക്ചറർമാരെ നിയമിക്കും. യോഗ്യത കമ്പ്യൂട്ടർ സയൻസ് അഥവാ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ഫസ്റ്റ് ക്ലാസ് ബിരുദാനന്തര ബിരുദവും നെറ്റും. യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളുമായി 7 September രാവിലെ 10 കോളേജിലെത്തണം. ഫോൺ നമ്പർ 0474-2580-866. മുഖത്തല ശിശുവികസന ഓഫീസിലേക്ക് കരാറടിസ്ഥാനത്തിൽ വാഹനം, കാർ, ജീപ്പ് വാടകയ്ക്ക് നൽകുന്നതിന് ടെൻഡർ ക്ഷണിച്ചു. 16 September ഉച്ചയ്ക്ക് 2 വരെ സ്വീകരിക്കും. ഫോൺ നമ്പർ 0474-2504-1. സമഗ്ര ശിക്ഷാ കേരളം ജില്ലാ ഓഫീസിലേക്ക് സിവിൽ എഞ്ചിനീയർ, കമ്പ്യൂട്ടർ പ്രോഗ്രാമർ, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ, അക്കൗണ്ടന്റ്, ഡ്രൈവർ, ഓഫീസ് അറ്റൻഡന്റ്, നൈറ്റ് വാച്ച്മാൻ തസ്തികകളിലെ ഒഴിവിലേക്കും, 12 BRC MISS കോർഡിനേറ്റർ, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ, അക്കൗണ്ട് തസ്തികകളിലേക്കും കരാർ നിയമനം നടത്തും. പ്രായപരിധി 40 വയസ്സ്. SSAI പ്രവൃത്തി പരിചയമുള്ളവർക്ക് വയസ്സിളവ് ലഭിക്കും. അവസാന തീയതി 15 September. വിവരങ്ങൾക്ക് WWSSA കേരള ഡോട്ട് ഇൻ. ഫോൺ നമ്പർ 0474274049. പുനലൂർ സർക്കാർ പോളിടെക്നിക് കോളേജിൽ മാത്തമാറ്റിക്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തും. യോഗ്യത 55% കുറയാത്ത മാർക്കോട് കൂടിയ MSc ബിരുദവും നെറ്റും. യോഗ്യതയുടെയും ബന്ധപ്പെട്ട വിഷയത്തിലുള്ള പ്രവൃത്തി പരിചയത്തിന്റെയും അസൽ സർട്ടിഫിക്കറ്റുകളുമായി 7 September രാവിലെ 11 നടത്തുന്ന ആഭിമുഖ്യത്തിൽ പങ്കെടുക്കണം. പാൻ കാർഡ്, ആധാർ കാർഡ് നിർബന്ധം. അടൂർ LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി സബ് സെന്ററിൽ PGDCA, DCA കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. www.ibccenterkerala.government.in മുഖേന അപേക്ഷിക്കാം. ഫോൺ നമ്പർ 9947213177. കെൽട്രോണിൽ ലോജിസ്റ്റിക് DCA, ഫയർ ആൻഡ് സേഫ്റ്റി, മോണ്ടിസോറി, അക്കൌണ്ടിംഗ്, പൈത്തേൺ ഗ്രാഫിക് ഡിസൈനിംഗ്, വേഡ് പ്രോസസിംഗ് ആൻഡ് ഡേറ്റ എൻട്രി തുടങ്ങിയ വിവിധ തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തും. വിവരങ്ങൾക്ക് ഹെഡ് ഓഫ് സെന്റർ കെൽട്രോൺ, നോളജ് സെന്റർ കടയ്ക്കൽ, കൊല്ലം. ഫോൺ നമ്പർ 8714383321. കൊല്ലം അർബൻ 2 ICDS പരിധിയിലെ 179 അങ്കണവാടികൾക്ക് ആവശ്യമായ പാൽ മുട്ട വിതരണം ചെയ്യാൻ ടെൻഡർ ക്ഷണിച്ചു. 10 September ഉച്ചയ്ക്ക് 2 സമർപ്പിക്കണം. ഫോൺ നമ്പർ 0474274050. ഇതോടുകൂടി ചുറ്റുവട്ട വിശേഷം പൂർണ്ണമാകുന്നു. കേട്ടുകൊണ്ടേയിരിക്കൂ എൻ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. അധ്യാപക നിയമനത്തിനുള്ള 18 PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിക്കുന്നതിന് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭായോഗത്തിൽ തീരുമാനം. മയക്കുമരുന്ന് കേസുകളുടെ വിചാരണയ്ക്കായി 3 പുതിയ പ്രത്യേക കോടതികൾ സ്ഥാപിക്കാനും അനുമതി. നാളികേര ഉൽപാദനം വർദ്ധിപ്പിക്കാൻ തെങ്ങിനെ പ്ലാന്റേഷൻ വിളയായി പരിഗണിക്കുന്ന കാര്യം സർക്കാർ ഗൌരവമായി പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം മുല്ലപ്പെരിയാർ സന്ദർശിക്കുന്ന സുരക്ഷാ പരിശോധനാ സമിതി ഇന്ന് തേക്കടിയിൽ യോഗം ചേരും. അംഗൻവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കുന്നതിന് കർമ്മപദ്ധതി തയ്യാറാക്കാൻ വനം വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇന്ന് തിരുവനന്തപുരത്ത് യോഗം. ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റ് പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ കിഡംബി ശ്രീകാന്ത് രണ്ടാം റൌണ്ടിലേക്ക് മുന്നേറി. വാർത്തകൾ വിശദമായി. ജൽശക്തി മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. ജനപങ്കാളിത്തത്തോടെയുള്ള ജലസംഭരണം, മഴവെള്ള സംഭരണം, കുടിവെള്ള സ്രോതസ്സുകളുടെ സുസ്ഥിരത, ജൽ ജീവൻ മിഷൻ 2.0 എന്നീ പ്രധാന മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. ഈ വർഷം സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ കാലാവധി അവസാനിക്കുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള അധ്യാപക തസ്തികകളിലേക്കുള്ള 18 PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി 6 മാസത്തേക്ക് കൂടി ദീർഘിപ്പിക്കുന്നതിന് ശുപാർശ ചെയ്യുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാനത്തെ NDPS കേസുകളുടെ എണ്ണം വർദ്ധിച്ചതിനാൽ അത്തരം കേസുകളുടെ വിചാരണയ്ക്കായി പാലക്കാട്, മഞ്ചേരി, തൃശൂർ എന്നിവിടങ്ങളിൽ 3 പുതിയ പ്രത്യേക കോടതികൾ സ്ഥാപിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് മന്ത്രിസഭാ തീരുമാനങ്ങൾ വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം. വെള്ളപ്പൊക്ക ദുരിതാശ്വാസ വിതരണവുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടക്കുകയാണെന്നും സഹായം ഈ ആഴ്ച തന്നെ വിതരണം ചെയ്തു തുടങ്ങുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി.
1: സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ കാലാവധി അവസാനിക്കുന്ന വിവിധ ജില്ലകളിലെ അധ്യാപക തസ്തികകളിലേക്കുള്ള നിയമനത്തിന് 18 റാങ്ക് പട്ടികയുടെ കാലാവധി 6 മാസം കൂടി ദീർഘിപ്പിക്കുന്നതിന് ശുപാർശ നൽകുന്നതിന് തീരുമാനിച്ചു. NDPS കേസുകളുടെ വിചാരണയ്ക്കായി പാലക്കാട്, മഞ്ചേരി, തൃശൂർ എന്നീ ജുഡീഷ്യൽ ജില്ലകളിൽ 3 പ്രത്യേക കോടതികൾ സ്ഥാപിക്കുന്നതിന് മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തിട്ടു. ഇതിനു മുൻപ് തിരുവനന്തപുരത്തും എറണാകുളത്തും തുടങ്ങിയ കോടതികളിൽ സ്ഥിര നിയമനം 11 വരെ ആക്കുന്നതിനും വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്.
0: നാളികേര കൃഷിയിൽ കേരളം പിന്നിലേക്ക് പോയതിന്റെ കാരണം പഠനവിധേയമാക്കണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഉൽപാദനം വർദ്ധിപ്പിക്കാൻ തെങ്ങിനെ പ്ലാന്റേഷൻ വിളയായി പരിഗണിക്കുന്ന കാര്യം സർക്കാർ ഗൌരവമായി പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലോക നാളികേര ദിനത്തോടനുബന്ധിച്ച് ദേശീയതല ആഘോഷം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സഹമന്ത്രി രാംനാഥ് ഠാക്കൂർ വിശിഷ്ടാതിഥിയായി. നാളികേര വികസന ബോർഡിന്റെ ദേശീയ നാളികേര അവാർഡുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു. അനിശ്ചിതത്വത്തിന്റെ കാലത്തെ നാളികേരം, ഭക്ഷ്യ ഊർജ്ജ സുരക്ഷയും ഉപജീവന മാർഗ്ഗങ്ങളുടെ സംരക്ഷണവും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. അംഗൻവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം കൊടുങ്ങാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മന്ത്രി ബിന്ദുകൃഷ്ണ ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാനത്തെ 33,120 അംഗൻവാടികളിലൂടെ സേവനം ലഭിച്ചുവരുന്ന മുഴുവൻ കുട്ടികൾക്കും സമയബന്ധിതമായി ആരോഗ്യ പരിശോധന ഉറപ്പാക്കുകയും ആവശ്യമായ സാഹചര്യങ്ങളിൽ തുടർ ചികിത്സയും നിരീക്ഷണവും ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് ഈ ത്രൈമാസ ആരോഗ്യ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. KSRTCയുടെ പ്രിയദർശിനി സ്ത്രീ സൌജന്യ യാത്രാ പദ്ധതിയെ തുടർന്ന് സ്വകാര്യ ബസ് മേഖലയിലുണ്ടായ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച സമിതി സർക്കാരിന് റിപ്പോർട്ട് നൽകി. സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിച്ച് മുന്നോട്ടു പോകാനുള്ള നിർദ്ദേശങ്ങൾ റിപ്പോർട്ടിലുണ്ടെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. ഗതാഗത മന്ത്രി റിപ്പോർട്ട് പരിശോധിച്ച് ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. പാലക്കാട് നിയോജക മണ്ഡലത്തിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് ഭവനമൊരുക്കുന്നതിനായി കിളിക്കൂട് ഭവന പദ്ധതി ആരംഭിക്കുന്നു. പദ്ധതിയുടെ ഭാഗമായി പ്രതിവർഷം 10 വീടുകൾ നിർമ്മിച്ച് നൽകാനാണ് ലക്ഷ്യമിടുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: രമേശ് പിഷാരടി MLA നേതൃത്വത്തിൽ വിവിധ വ്യവസായ സ്ഥാപനങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. പാലക്കാട് നഗരസഭ, കണ്ണാടി, മാത്തൂർ, പിരായിരി പഞ്ചായത്തുകളിലെ സ്ഥിര താമസക്കാരും സ്വന്തമായി സ്ഥലമുള്ളവരുമായ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്കാണ് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുക. മണ്ഡലത്തിലെ അർഹരായ കൂടുതൽ കുടുംബങ്ങൾക്ക് സുരക്ഷിതമായ ഭവനം ഉറപ്പാക്കുകയാണ് കിളിക്കൂട് പദ്ധതിയുടെ ലക്ഷ്യം.
0: വനാതിർത്തികളിലെ ജനവാസ മേഖലകളിൽ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്താൻ കർമ്മപദ്ധതി തയ്യാറാക്കുന്നതിന് വനം വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ഇന്ന് യോഗം ചേരും. മന്ത്രിമാരും വനാതിർത്തി മണ്ഡലങ്ങളിലെ എംഎൽഎമാരും എംപിമാരും പങ്കെടുക്കുന്ന യോഗം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: മുല്ലപ്പെരിയാറിൽ സന്ദർശനത്തിനെത്തിയ സുപ്രീംകോടതി നിയോഗിച്ച സമഗ്ര സുരക്ഷാ പരിശോധനാ സമിതി ഇന്ന് തേക്കടിയിൽ യോഗം ചേരും. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ബലക്ഷയം സംബന്ധിച്ച് ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള സുരക്ഷാ പരിശോധന കൂടി നടത്തണമെന്ന് കേരളം വിദഗ്ധ സമിതിയോട് ആവശ്യപ്പെടും. നിലവിൽ നടക്കുന്ന പരിശോധനയിൽ കേരളത്തിന്റെ പ്രതിനിധികൾ ഇതിനോടകം വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ട്. അണക്കെട്ടിനെക്കുറിച്ചുള്ള ഇരു സംസ്ഥാനങ്ങളുടെ ആശങ്കകളും ആവശ്യങ്ങളും വിലയിരുത്തിയ ശേഷം വിദഗ്ധ പാനൽ റിപ്പോർട്ട് തയ്യാറാക്കും. പ്രളയം ദുരന്തം വിതച്ച നേപ്പാളിന് സാധ്യമായ എല്ലാ സഹായവും ഇന്ത്യ നൽകിവരുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. രക്ഷാ ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യയിൽ നിന്നും 5-ാമത്തെ വിമാനം ഇന്ന് നേപ്പാളിലേക്ക് പുറപ്പെട്ടു. 5.5 ടൺ അവശ്യ മരുന്നുകളും രക്ഷാപ്രവർത്തനത്തിനുള്ള 11 അംഗ സംഘവുമാണ് വിമാനത്തിലുള്ളത്. നേപ്പാൾ പ്രളയത്തിൽ മരിച്ചവരെ തിരിച്ചറിയാൻ DNA പരിശോധന ആരംഭിച്ചു. 19 അംഗ ഇന്ത്യൻ ഫോറൻസിക് സംഘം ഉൾപ്പെടെയുള്ളവർ നടപടിയുടെ ഭാഗമാണ്. പ്രളയബാധിത മേഖലയിൽ നിന്നും ഇതുവരെ 1114 മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത്. നേപ്പാൾ പോലീസിന്റെ കണക്കനുസരിച്ച് 583 വിദേശികൾ ഉൾപ്പെടെ 4606 പേരെയാണ് കാണാതായിരിക്കുന്നത്. കണ്ണൂർ ഇരിട്ടിക്കടുത്ത് അടയ്ക്കാത്തോടിൽ ജനവാസ മേഖലയിൽ കാട്ടാനയിറങ്ങി കൃഷി നശിപ്പിച്ചു. പ്രദേശത്ത് വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് ജനങ്ങളെ ഭീതിയിലാക്കിയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: അടയ്ക്കാത്തോട് ശാന്തിഗിരിയിലെ അട്ടക്കുളം രാജന്റെ വീട്ടുമുറ്റത്താണ് കാട്ടാന എത്തിയത്. വീട്ടുമുറ്റത്ത് നട്ടുവളർത്തിയ വാഴകൾ ഉൾപ്പെടെയുള്ള കൃഷികൾ പൂർണ്ണമായും കാട്ടാന പിഴുതെറിഞ്ഞ് നശിപ്പിച്ചു. പ്രദേശത്ത് മണിക്കൂറുകളോളം പരിഭ്രാന്തി പരത്തിയ ശേഷമാണ് ആന സമീപത്തെ കാട്ടിലേക്ക് മടങ്ങിയത്. ദൃശ്യങ്ങൾ വീട്ടിൽ സ്ഥാപിച്ച CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ശാന്തിഗിരിയും പരിസര പ്രദേശങ്ങളും കഴിഞ്ഞ കുറച്ചു നാളുകളായി രൂക്ഷമായ കാട്ടാന ശല്യത്തിന്റെ പിടിയിലാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞു.
0: ഷെൻഷനിൽ നടക്കുന്ന ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റ് പുരുഷ സിംഗിൾസിൽ ഇന്ത്യൻ താരം കിഡംബി ശ്രീകാന്ത് 2-ാം റൌണ്ടിലേക്ക് പ്രവേശിച്ചു. ചൈനീസ് താരത്തെ പരാജയപ്പെടുത്തിയാണ് ശ്രീകാന്തിന്റെ മുന്നേറ്റം. അതേസമയം ലക്ഷ്യ സെൻ കനേഡിയൻ താരത്തോട് പരാജയപ്പെട്ട് ടൂർണമെന്റിൽ നിന്നും പുറത്തായി. മിക്സഡ് ഡബിൾസിൽ ധ്രുവ് കപില തനീഷ ക്രാസ്റ്റോ സഖ്യം അടുത്ത റൌണ്ടിലേക്ക് പ്രവേശിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 633 പോയിന്റ് ഇടിഞ്ഞ് 76313, നിഫ്റ്റി 225 പോയിന്റ് നഷ്ടത്തിൽ 23831 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 2240 രൂപ കുറഞ്ഞ് 111480 രൂപയും ഗ്രാമിന് 13935 രൂപയുമാണ് ഇന്നത്തെ വില. നവീകരിച്ച വ്യോമസേനാ മ്യൂസിയം തിരുവനന്തപുരത്തെ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ ദക്ഷിണ വ്യോമ കമാൻഡ് മേധാവി എയർ മാർഷൽ ജസ്വീർ സിംഗ് മാൻ ഉദ്ഘാടനം ചെയ്തു. വ്യോമസേനയെക്കുറിച്ചുള്ള അവബോധം കൂടുതലായി ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് നവീകരിച്ച മ്യൂസിയത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് എയർ മാർഷൽ പറഞ്ഞു. പത്തനംതിട്ട നാരങ്ങാനം ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ CPM പിന്തുണയോടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വിജയം. VP മനോജ് കുമാറിനെയാണ് പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുത്തത്. ഇതോടെ പഞ്ചായത്തിൽ UDFന് ഭരണം ലഭിച്ചു. നേരത്തെ UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ CPMലെ 2 അംഗങ്ങൾ പിന്തുണച്ചതോടെയാണ് BJPക്ക് പ്രസിഡന്റ് സ്ഥാനം നഷ്ടമായത്. ശ്രീ വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളുടെ 173-ാം ജയന്തി ആഘോഷം കൊല്ലം പന്മന ആശ്രമത്തിൽ NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്തു. ജാതീയ വേർതിരിവുൾപ്പെടെ സമൂഹത്തിൽ നിലനിന്നിരുന്ന ദുരാചാരങ്ങളെ ശാസ്ത്രത്തിന്റെയും യുക്തിയുടെയും പിൻബലത്തോടെ നിരാകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ചട്ടമ്പി സ്വാമികളെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. അധ്യാപക നിയമനത്തിനുള്ള 18 PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിക്കുന്നതിന് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. മയക്കുമരുന്ന് കേസുകളുടെ വിചാരണയ്ക്കായി 3 പുതിയ പ്രത്യേക കോടതികൾ സ്ഥാപിക്കാൻ അനുമതി. നാളികേര ഉൽപാദനം വർദ്ധിപ്പിക്കാൻ തെങ്ങിനെ പ്ലാന്റേഷൻ വിളയായി പരിഗണിക്കുന്ന കാര്യം സർക്കാർ ഗൌരവമായി പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം മുല്ലപ്പെരിയാർ സന്ദർശിക്കുന്ന സുരക്ഷാ പരിശോധനാ സമിതി ഇന്ന് തേക്കടിയിൽ യോഗം ചേരും. അംഗൻവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന ബാല്യ സ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കുന്നതിന് കർമ്മ പദ്ധതി തയ്യാറാക്കാൻ വനം വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇന്ന് തിരുവനന്തപുരത്ത് യോഗം. ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റ് പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ കിഡംബി ശ്രീകാന്ത് രണ്ടാം റൌണ്ടിലേക്ക് മുന്നേറി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: ആകാശവാണി ഇപ്പോൾ

0: ഡൈമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
1: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: മനസ്സിനെ തൊട്ടറിഞ്ഞ പാട്ടുകളുമായി എന്റെ റേഡിയോ 91.2 കേട്ടുകൊണ്ടേയിരിക്കൂ. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യയുടെ സമീപകാല സാമ്പത്തിക പ്രകടനം ശക്തമാണെന്ന് ലോകബാങ്ക് പ്രസിഡന്റ് അജയ് ഭംഗ. ലോക നാളികേര ദിനാഘോഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. ദേശീയ നാളികേര പുരസ്കാരങ്ങൾ വിതരണം ചെയ്ത് കേന്ദ്രസഹമന്ത്രി രാംനാഥ് ടാക്കൂർ. ലണ്ടൻ സ്ക്വാഷ് ടൂർണമെന്റ് വനിതാ സിംഗിൾസ് രണ്ടാം റൌണ്ടിൽ കടന്ന് ഇന്ത്യയുടെ അനാഹത് സിംഗ്. വാർത്തകൾ വിശദമായി. ജൽശക്തി മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. ജനപങ്കാളിത്തത്തോടെയുള്ള മഴവെള്ള സംഭരണം, കുടിവെള്ള സ്രോതസ്സുകളുടെ സുസ്ഥിരത, ജൽജീവൻ മിഷൻ 2.0 എന്നീ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. ടീം ഇന്ത്യ മനോഭാവം ശക്തിപ്പെടുത്തുന്നതിനും സഹകരണാത്മക ഫെഡറലിസം ദൃഢമാക്കുന്നതിനുമായി വിഭാവനം ചെയ്ത ഉച്ചകോടികളുടെ പരമ്പരയിലെ ആദ്യത്തേതാണ് ഇത്. അധ്യാപക തസ്തികകളിൽ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസങ്ങളിലെ കാലാവധി അവസാനിക്കുന്ന 18 PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി 6 മാസത്തേക്ക് കൂടി ദീർഘിപ്പിക്കാൻ ശുപാർശ ചെയ്യുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാനത്തെ NDPS കേസുകളുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിൽ ഇവയുടെ വിചാരണയ്ക്കായി 3 പ്രത്യേക കോടതികൾ സ്ഥാപിക്കുമെന്നും തിരുവനന്തപുരത്ത് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു.
1: 2026 സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കാലാവധി അവസാനിക്കുന്ന സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള വിവിധ ജില്ലകളിലെ അധ്യാപക തസ്തികകളിലേക്കുള്ള നിയമനത്തിന് PSC തയ്യാറാക്കിയിട്ടുള്ള 18 റാങ്ക് പട്ടികയുടെ കാലാവധി 6 മാസം കൂടി ദീർഘിപ്പിക്കുന്നതിന് മന്ത്രിസഭായോഗം തീരുമാനമെടുത്തിട്ടുണ്ട്. സംസ്ഥാനത്ത് തൂഫാൻ വലിയ രീതിയിൽ നടക്കുകയാണ്. നമ്മുടെ NDPS കോടതികൾ കേസുകൾ കെട്ടിക്കിടക്കുകയാണ്. അപ്പോ NDPS കേസുകളുടെ വിചാരണയ്ക്കായി പാലക്കാട്, മഞ്ചേരി, തൃശൂർ എന്നീ ജുഡീഷ്യൽ ജില്ലകളിൽ 3 പ്രത്യേക കോടതികൾ സ്ഥാപിക്കുന്നതിന് തീരുമാനമെടുത്തിട്ടുണ്ട്.
0: വെള്ളപ്പൊക്ക ദുരിതാശ്വാസ സഹായം ഈ ആഴ്ച തന്നെ വിതരണം ചെയ്തു തുടങ്ങുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രിയദർശിനി സ്ത്രീ സൌജന്യ യാത്രാ പദ്ധതി, സ്വകാര്യ ബസ് മേഖലയിലുണ്ടായ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച സമിതി സർക്കാരിന് റിപ്പോർട്ട് നൽകിയതായും സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ടു പോകാനുള്ള നിർദ്ദേശങ്ങൾ റിപ്പോർട്ടിലുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ലോക നാളികേര ദിനത്തോടനുബന്ധിച്ചുള്ള ദേശീയതല ആഘോഷത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നാളികേര വികസന ബോർഡ് മൂല്യവർദ്ധിത പാർക്ക് സ്ഥാപിച്ചാൽ സംസ്ഥാന സർക്കാർ ഇതിന് എല്ലാ പിന്തുണയും നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്ര കൃഷി സഹമന്ത്രി രാംനാഥ് ഠാക്കൂർ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി. നാളികേര വികസന ബോർഡിന്റെ പ്രവർത്തനങ്ങളെ കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു.
2: ബേരോജഗാര നൌജവാൻ ഹോസാൻ ഗരീബ ശോഷിത പീഡിത കിസാൻ ഹേ വൃദ്ധി നാരിയൽ ബോർഡ് ദ്വാരാ നാരിയൽ ദ്വാരാ ജോ ഉത്പാദക ഉന്നതി ശിഖർ പർ വികാസ ശിഖർ പർ ലേ മുഹിം ചലാ ഹീം സലാം കർത്താ ഹൂ.
0: ദേശീയ നാളികേര പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. നാളികേര വികസന ബോർഡും കൃഷി വകുപ്പും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. US ആഷ്വില്ലിൽ നടന്ന G20 ധനമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിനിടെ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ യൂറോപ്യൻ കമ്മീഷണർ ഫോർ ഇക്കോണമി വാൽഡിസ് ഡോബ്രോക്സ്കിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ EU സാമ്പത്തിക പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തതായി ധനമന്ത്രാലയം അറിയിച്ചു. നിലവിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ, നിക്ഷേപ സംരക്ഷണ കരാർ എന്നിവയെ സംബന്ധിച്ചും ചർച്ച നടന്നു. ഫിൻടെക്, നിർമ്മിത ബുദ്ധി, ജനറേറ്റീവ് AI, സ്റ്റാർട്ടപ്പ് എന്നിവയിൽ കൂടുതൽ സഹകരണത്തിനുള്ള സാധ്യതകൾ കണ്ടെത്താനും ഇരുവരും താൽപര്യം പങ്കുവച്ചു. ദക്ഷിണ കൊറിയൻ ഉപപ്രധാനമന്ത്രിയുമായും ശ്രീമതി നിർമ്മലാ സീതാരാമൻ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സാമ്പത്തിക സഹകരണം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച ചർച്ചകൾ ഇരുവർക്കുമിടയിൽ നടന്നു. GDP വളർച്ചയിൽ 8% മുകളിലെത്താനുള്ള ശേഷി ഇന്ത്യയ്ക്കുണ്ടെന്ന് ലോകബാങ്ക് പ്രസിഡന്റ് അജയ് ഭംഗ. ആഗോള ഊർജ്ജ പ്രതിസന്ധികൾ, വ്യാപാര അനിശ്ചിതത്വങ്ങൾ, എൽനിനോ പ്രതിസന്ധി എന്നിവ നിലനിൽക്കുമ്പോഴും ഇന്ത്യയുടെ സമീപകാല സാമ്പത്തിക പ്രകടനം ശക്തമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അമേരിക്കയിലെ നോർത്ത് കരോലിനയിലുള്ള ആഷ്വില്ലിൽ നടന്ന G20 ധനമന്ത്രിമാരുടെ യോഗത്തിനിടെയാണ് അദ്ദേഹം അഭിപ്രായം പങ്കുവച്ചത്. അടിസ്ഥാന സൌകര്യ മേഖലയിലും ഡിജിറ്റലൈസേഷൻ രംഗത്തും ഇന്ത്യ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നതെന്നും ശ്രീ അജയ് ഭംഗ വ്യക്തമാക്കി. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന 18th ബ്രിക്സ് ഉച്ചകോടിയിൽ ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പങ്കെടുക്കും. ഈ മാസം 12-13 തീയതികളിൽ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിലാണ് ഉച്ചകോടി നടക്കുന്നത്. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെയും പങ്കാളിത്ത രാജ്യങ്ങളിലെയും നേതാക്കൾ ഉച്ചകോടിയുടെ ഭാഗമാകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: മുല്ലപ്പെരിയാർ സന്ദർശനത്തിനെത്തിയ സുപ്രീംകോടതി നിയോഗിച്ച സമഗ്ര സുരക്ഷാ പരിശോധന സമിതിയുടെ യോഗം തേക്കടിയിൽ ആരംഭിച്ചു. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അണക്കെട്ടിൽ പരിശോധന വേണമെന്ന ആവശ്യം കേരളം യോഗത്തിൽ ഉന്നയിക്കും. ഇരു സംസ്ഥാനങ്ങളിലെയും ഉദ്യോഗസ്ഥരുമായി നടക്കുന്ന ചർച്ചയിൽ അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ സുപ്രീംകോടതിയെ സമീപിക്കാനാണ് കേരളത്തിന്റെ തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: കേന്ദ്ര ഡാം സുരക്ഷാ അതോറിറ്റിയുടെ മേൽനോട്ടത്തിൽ ബൽരാജ് ജോഷി അധ്യക്ഷനായ അഞ്ചംഗ വിദഗ്ധ സമിതിയാണ് മുല്ലപ്പെരിയാറിൽ പരിശോധനയ്ക്കെത്തിയത്. ഇന്നലെ പ്രധാന ഡാം, ബേബി ഡാം, സ്പിൽവേ, ഗാലറി തുടങ്ങിയ ഭാഗങ്ങളിൽ സമിതി നേരിട്ടെത്തി വിശദമായ പരിശോധന പൂർത്തിയാക്കിയിരുന്നു. അണക്കെട്ടിന്റെ ബലക്ഷയം, മണ്ണൊലിപ്പ്, തേയ്മാനം എന്നിവയ്ക്ക് പുറമെ പ്രദേശത്തെ ഭൂകമ്പ സാധ്യതയും പ്രതിരോധ ശേഷിയും സംഘം വിലയിരുത്തി. ഇരു സംസ്ഥാനങ്ങളുടെയും ആശങ്കകളും ആവശ്യങ്ങളും വിലയിരുത്തി സമിതി തയ്യാറാക്കുന്ന റിപ്പോർട്ട് ദേശീയ അണക്കെട്ട് സുരക്ഷാ അതോറിറ്റിക്ക് സമർപ്പിക്കും. ഈ റിപ്പോർട്ടിന്റെ പകർപ്പ് തുടർന്നുള്ള നടപടികൾക്കായി കേരളത്തിനും തമിഴ്നാടിനും കൈമാറുകയും ചെയ്യും.
0: നേപ്പാൾ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1100 പിന്നിട്ടു. 4600 പേരെ കാണാതായെന്നാണ് നേപ്പാൾ പോലീസിന്റെ കണക്കുകൾ. മരിച്ചവരെ തിരിച്ചറിയുന്നതിനായി 19 ഇന്ത്യൻ ഫോറൻസിക് സംഘം DNA പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. പ്രളയ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് നേപ്പാളിന് സാധ്യമായ എല്ലാ സഹായവും നൽകി വരുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. 5.5 ടൺ അവശ്യ മരുന്നുകൾ അടക്കമുള്ള ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യയിൽ നിന്ന് ഇന്ന് 5 വിമാനം നേപ്പാളിലേക്ക് പുറപ്പെട്ടു. നേപ്പാൾ പ്രളയത്തെ തുടർന്ന് ബീഹാറിലെ അതിർത്തി ജില്ലകളിൽ വെള്ളപ്പൊക്ക ഭീഷണി നിലനിൽക്കുന്നു. ഭഗൽപൂരിൽ ഗംഗാനദീ തീരത്തുണ്ടായ രൂക്ഷമായ കരയിടിച്ചിൽ ആശങ്ക സൃഷ്ടിക്കുന്നു. നദി വഴിമാറി ഒഴുകുന്നതാണ് തീരമിടിയാൻ കാരണമായത്. ജലപ്രവാഹത്തിൽ നൌഗാച്ചിയിലെ 2 ക്ഷേത്രങ്ങളടക്കം ഒലിച്ചുപോയി. അംഗനവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം കൊടുങ്ങാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മന്ത്രി ബിന്ദുകൃഷ്ണ ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാനത്തെ 33,120 അംഗനവാടികളിലൂടെ സേവനം ലഭിച്ചുവരുന്ന മുഴുവൻ കുട്ടികൾക്കും സമയബന്ധിതമായി ആരോഗ്യ പരിശോധന ഉറപ്പാക്കുകയും ആവശ്യമായ സാഹചര്യങ്ങളിൽ തുടർ ചികിത്സയും നിരീക്ഷണവും ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് ഈ ത്രൈമാസ ആരോഗ്യ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ലണ്ടൻ സ്ക്വാഷ് ക്ലാസിക് ടൂർണമെന്റ് 2 റൌണ്ടിൽ പ്രവേശിച്ച് ഇന്ത്യയുടെ അനാഹത് സിംഗ്. വനിതാ സിംഗിൾസ് ആദ്യ മത്സരത്തിൽ ഈജിപ്തിന്റെ മറിയം വെറ്റ് വെലിയെയാണ് അനാഹത് പരാജയപ്പെടുത്തിയത്. പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ രമിത് ടണ്ടൻ ഖത്തർ താരത്തെ പരാജയപ്പെടുത്തി 2 റൌണ്ടിൽ കടന്നു. ഷെൻഷനിൽ നടക്കുന്ന ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റ് പുരുഷ സിംഗിൾസിൽ ഇന്ത്യൻ താരം കിഡംബി ശ്രീകാന്ത് 2 റൌണ്ടിലേക്ക് പ്രവേശിച്ചു. ചൈനീസ് താരത്തെ പരാജയപ്പെടുത്തിയാണ് ശ്രീകാന്തിന്റെ മുന്നേറ്റം. അതേസമയം ലക്ഷ്യ സെൻ കനേഡിയൻ താരത്തോട് പരാജയപ്പെട്ട് ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. മിക്സ്ഡ് ഡബിൾസിൽ ധ്രുവ് കപില തനീഷ ക്രാസ്റ്റോ സഖ്യം അടുത്ത റൌണ്ടിലേക്ക് പ്രവേശിച്ചു. ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കേന്ദ്രങ്ങൾക്ക് നേരെ വീണ്ടും ആക്രമണം നടത്തി അമേരിക്ക. ബന്ദർ അബ്ബാസ്, ഹോർമൂസ്, ചാബഹർ മേഖലകളിലടക്കം സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ IRGC ആക്രമണം നടത്താൻ ശ്രമിച്ചതിനെ തുടർന്നാണ് നടപടിയെന്നും US അറിയിച്ചു. യുക്രൈനിലുണ്ടായ റഷ്യൻ ആക്രമണത്തിൽ ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി ഇന്ത്യൻ എംബസി. മരിച്ചയാളുടെ കുടുംബവുമായി ബന്ധപ്പെടുന്നുണ്ടെന്നും മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള എല്ലാ സഹായവും ഉറപ്പാക്കുമെന്നും എംബസി അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ജൽശക്തി മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന ഉച്ചകോടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. അധ്യാപക നിയമനത്തിനുള്ള 18 PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിക്കാൻ ശുപാർശ ചെയ്ത് സംസ്ഥാന മന്ത്രിസഭായോഗം. മയക്കുമരുന്ന് കേസുകളുടെ വിചാരണയ്ക്കായി 3 പ്രത്യേക കോടതികൾ സ്ഥാപിക്കും. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യയുടെ സമീപകാല സാമ്പത്തിക പ്രകടനം ശക്തമാണെന്ന് ലോകബാങ്ക് പ്രസിഡന്റ് അജയ് ഭംഗ. ലോക നാളികേര ദിനാഘോഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. ദേശീയ നാളികേര പുരസ്കാരങ്ങൾ വിതരണം ചെയ്ത് കേന്ദ്ര സഹമന്ത്രി രാംനാഥ് ടാക്കൂർ. ലണ്ടൻ സ്ക്വാഷ് ടൂർണമെന്റ് വനിതാ സിംഗിൾസ് 2 റൌണ്ടിൽ കടന്ന് ഇന്ത്യയുടെ അനാഹത് സിംഗ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

അധ്യാപക നിയമനത്തിനുള്ള 18 PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിക്കാൻ ശുപാർശ ചെയ്ത് സംസ്ഥാന മന്ത്രിസഭായോഗം. മയക്കുമരുന്ന് കേസുകളുടെ വിചാരണയ്ക്കായി 3 പ്രത്യേക കോടതികൾ സ്ഥാപിക്കും. ആഗോള

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: അല്ലേ, താനെന്ത് കടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നെ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
3: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
2: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
3: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
2: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
3: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോൾ നടത്തുന്നത്.
2: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുറ്റങ്ങള് നടന്നത്.
3: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
2: എടി മെടുക്കി.
0: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: എന്നും എപ്പോഴും എവിടെയും കൂട്ടായി എന്റെ റേഡിയോ 91.2.
3: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
4: താൻ എന്റെ ഒപ്പം പാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.

0: കാറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫാസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: ഭരതനാട്യം
1: നോക്കിയോ,
0: ഇതിനിടയിൽ
1: മന്ദഹാസചന്ദനം
0: കോപമോ
1: ഇപ്പോഴും
0: കോമളേ, എന്തിനേവം വാട്ടുവാൻ നിന്മാരനേ,
1: എന്തിനോ
0: ഈ നാട്യം
1: നോക്കിയോ,
0: ഇതിനിടയിൽ
1: മന്ദ

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: Radio 91.2.

0: മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹാപ്പി വിത്ത് എന്റെ റേഡിയോ 91.2.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
3: അല്ലേ, താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
4: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ HNJ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
3: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
4: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
3: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
4: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
3: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
4: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
3: എടി മിടുക്കി.
0: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നമ്മുടെ വൈബ്, നമ്മുടെ പാട്ട്. കേൾക്കൂ എന്റെ റേഡിയോ 91.2.

0: വയറിനാണെ ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
1: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
2: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങളടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ,
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
2: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: എന്നും എപ്പോഴും എവിടെയും കൂട്ടായി 8 റേഡിയോ 91.2.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: ഹായ്, ഹലോ, ഗുഡ് ഈവനിങ് എല്ലാ പ്രിയപ്പെട്ടവർക്കും. എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലേക്ക് സ്വാഗതം. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്. ചില കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, നമ്മൾ എത്ര തിരക്കിലായാലും എത്ര ദൂരെയായാലും മനസ്സിൽ നിന്നും മായില്ല ചില മനുഷ്യർ, ചില ഓർമ്മകൾ, ചില നിമിഷങ്ങൾ ഒക്കെ നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമായിരുന്നാലും പിന്നീട് ഓർക്കുമ്പോൾ അതിന് വലിയൊരു സ്ഥാനമായിരിക്കും. നമ്മൾക്ക് സന്തോഷം നൽകിയ നിമിഷങ്ങളാകും, വിഷമിപ്പിച്ച ഓർമ്മകളാകും. ഓരോന്നിനും പറയാനുള്ളത് ഓരോരോ കഥകളാണ്. ചില കഥകൾ നമ്മൾ വാക്കിലൂടെ പറയുമ്പോൾ ചിലതൊരു പാട്ടിലൂടെ കേൾക്കുമ്പോഴാണ് കൂടുതൽ മനസ്സിലാകുന്നത്. അത്തരമൊരു മനോഹരമായിട്ടുള്ള ഓർമ്മയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ കുറച്ച് മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് മടങ്ങിയെത്താം. അപ്പോഴേക്കും നിങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾക്കായിട്ട് വിളിക്കൂ കേട്ടോ. 9544 7001 എന്ന നമ്പറിലേക്ക്.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
4: അല്ലേ, താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
5: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ എന്നാ.
4: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
5: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
4: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
5: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ലിയ ഓണ നടത്തുന്നത്.
4: രണ്ട് ജോയിസിലും പാർക്കിംഗിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കൊച്ചുങ്ങള് നടന്നത്.
5: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ജോയിസിൽ പോയി ഓണക്കോൾ അങ്ങ്
4: നടത്താം.
3: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
6: കീർത്തന ഹൈപവർ വാഷിംഗ് സെന്റർ കൂടുതൽ മികവോടെ 10-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ബൈക്കുകളും സ്കൂട്ടറുകളും വെറും 100 രൂപയ്ക്ക് ഹൈപവർ വാഷും സർവീസും. ബുള്ളറ്റിന് 150 രൂപ. സ്വിഫ്റ്റ് വരെയുള്ള എല്ലാ കാറുകൾക്കും വെറും 400 രൂപ. ഇന്നോവ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് വെറും 500 രൂപ. യാത്രക്കിടയിൽ വാഹനം പെട്ടെന്ന് വൃത്തിയാക്കണമെന്നുണ്ടോ? വെറും 150 രൂപയ്ക്ക് 5 മിനിറ്റിനുള്ളിൽ അത്യാധുനിക ഫോം വാഷ്, കൂടാതെ 200 രൂപയ്ക്ക് ബോഡി വാഷിൽ ലഭ്യമാണ്. കീർത്തന ഹൈപവർ വാഷിംഗ് സെന്റർ, പദാരം.
7: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
8: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
9: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം 8 റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.

0: രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: എഗെയിൻ ബാക്ക് ടു റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്. റേഡിയോയിലൂടെ കേട്ടിരുന്ന പാട്ടുകൾക്ക് എന്നും ഒരു പ്രത്യേക സുഖമുണ്ട്. ഒരു കാലത്ത് നമ്മളുടെ ദിവസങ്ങളുടെയും ഓർമ്മകളുടെയും ഭാഗമായിരുന്ന ഇന്നും കേൾക്കുമ്പോൾ ആ ഒരു പഴയ കാലഘട്ടത്തിലേക്ക് നമ്മളിങ്ങനെ കൂട്ടിക്കൊണ്ടുപോകുന്ന കുറെ നൊസ്റ്റാൾജിക് ഗാനങ്ങൾ. അപ്പോൾ നമ്മൾ കേട്ടത് അത്തരത്തിലുള്ള 3 മനോഹരമായിട്ടുള്ള ഗാനങ്ങളായിരുന്നു. ഇതുപോലെ നിങ്ങൾക്കും ഒരുപാട് ഇഷ്ടമുള്ള പഴയ ഓർമ്മകൾ സമ്മാനിക്കുന്ന പാട്ടുകളുണ്ടെങ്കിൽ ഒട്ടും വൈകിക്കേണ്ട, വേഗം വേഗം വിളിക്കൂ. നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ടിനൊപ്പം നമുക്കും കുറച്ച് പഴയ ഓർമ്മകളിലേക്ക് ഇന്നും മടങ്ങിപ്പോകാം. വിളിക്കേണ്ട 9544700021 എന്ന നമ്പറാണ്. അത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ തന്നെ ഒരു കോൾ വരുന്നുണ്ട്, ആ ഒരു കോളിലേക്ക് പോകാം. ഹലോ, ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്? സജേട്ടാ, ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്ന പാട്ടെല്ലാം നമുക്കൊരു കാലത്ത് ഒരുപാട് മെമ്മറീസ് ഒക്കെ തന്നിട്ടുള്ള പാട്ടുകളല്ലേ? ആണോ? അപ്പൊ ചേട്ടനെ ഏറ്റവും ഇങ്ങനെ പഴയ കാലത്ത് ഇങ്ങനെ കേട്ട് കേട്ടിരുന്ന പാട്ട് ഏതായിരുന്നു? ഏറ്റവും ഇഷ്ടമുള്ള ഈ റേഡിയോയിലൂടെ ഒക്കെ റിപ്പീറ്റ് അടിച്ചില്ലെങ്കിൽ വീണ്ടും അതൊന്ന് വന്നിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ ഇങ്ങനെ ആറ്റുതോറ്റിരുന്ന പാട്ട്, അങ്ങനെ ചോദിക്കുമ്പോ പെട്ടെന്ന് ഓർമ്മ വരുന്ന പാട്ട് ഏതാ?
2: പാട്ടുകളോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം.
1: കേട്ടില്ല,
2: പഴയ ഗാനങ്ങളാണ്.
1: പഴയ ഗാനങ്ങൾ,
2: അതിൽ
1: പെട്ടെന്ന് ഓർമ്മ വരുന്ന പാട്ട് ഏതായിരുന്നു?
2: അത് ചുപ്പി എന്ന സിനിമയിലെ മെൻചന്ദ്ര ലേഖയ
1: ആണല്ലേ. ആ ഒരു പാട്ടൊക്കെ കേൾക്കുമ്പോ എന്നാ, ചെറുപ്പകാലമാണോ അതോ വളരെ കുട്ടിക്കാലമാണോ അതോ യൂത്ത് ആയിട്ടിരുന്ന ഒരു സമയത്തൊക്കെ ആയിരുന്നു ആ ഒരു പാട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്?
2: ഇതിനു മുമ്പുള്ള പാട്ടാണ് അത്. പക്ഷെ ആ പാട്ടൊക്കെ കേൾക്കുമ്പോ ഒരു വല്ലാത്ത ഒരു
1: ഫീലാണ്. ചേട്ടാ, അപ്പൊ ഇന്ന് ചേട്ടന് ഏത് പാട്ട് വേണം?
2: ഒരു സായാഹ്നത്തിന്റെ സ്വപ്നം സിനിമയിലെ ശിവകുമാർ പാടിയ നിലാവും നിലാവും കുളിർ പെയ്യുന്ന രാത്രി എന്ന് പറയുന്ന പാട്ടുണ്ട്.
1: ഓക്കേ, ഈ ഒരു പാട്ട് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
2: ഓക്കേ
1: ചേട്ടാ, വിളിച്ചതിൽ വളരെയധികം സന്തോഷം കേട്ടോ. ഓക്കേ ഗൈസ്, ഇനി നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. നമ്മുടെ ഫേസ്റ്റ് മെസ്സേജ് ആണ്, ആ ഒരു മെസ്സേജിലേക്കൂടെ പോകാം കേട്ടോ. മെസ്സേജ് അയച്ചിട്ടുള്ളത് ഷിയാസ് ആണ്, കായംകുളത്ത് നിന്നും. ചോദിച്ചിട്ടുള്ള പാട്ട് സർക്കാർ ദാദ എന്ന മൂവിയിലെ രാത് രാത് ആയി എന്ന സോങ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ എല്ലാവരെയും പ്രിയപ്പെട്ട എൻ ജി ശ്രീകുമാർ പാടി ബ്യൂട്ടിഫുൾ ആക്കിയ ഒരു പാട്ടാണ്. ഈ ഒരു പാട്ടും നമുക്ക് കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം കേട്ടോ.

0: ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിന് ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537. ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367. 70% വരെ ഡിസ്കൗണ്ടുമായി രശ്മി ഹാപ്പി ഹോമിൽ ത്രില്ലോണം.
1: കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങൾ.
0: ഏതൊരു പ്രോഡക്റ്റിനും 5 വർഷം വരെ എക്സ്ട്രാ വാറണ്ടി, ഒപ്പം ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും.
1: ഈ ഓണം രശ്മി ഹാപ്പി ഹോമിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
0: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ സജിച്ചേട്ടിന്റെയും ഷിയാസിന്റെയും രണ്ട് മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം മടങ്ങി എത്തിയിരിക്കുകയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുകളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. ഗൈസ്, അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾക്കായിട്ട് വേഗം വേഗം വിളിക്കാവുന്നതാണ് കേട്ടോ. നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും ഒക്കെ നമ്മളോട് വിളിച്ച് പങ്കുവെക്കാവുന്നതാണ്. 954-7000-919 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടതും മെസ്സേജ് അയക്കേണ്ടതും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ വിളിച്ച് ചോദിച്ചോളൂ കേട്ടോ. ഇവിടെ നമുക്ക് രണ്ട് മെസ്സേജ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ ഒരു രണ്ട് മെസ്സേജിലേക്ക് പോകാം അല്ലേ. ഹായ് ഐശ്വര്യ ചേച്ചി, മണപ്പള്ളിയിൽ നിന്നും മാളുവാണ്. എനിക്ക് അന്യൻ എന്ന മൂവിയിലെ റിംഗ് മാസ്റ്റർ സിംഗം പോൽ എന്ന പാട്ട് വെച്ച് തരണേന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്റെ അനിയന് വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ടെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് മാളുവിന്റെ പാട്ട് കേൾക്കാം. അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്. ആ ഒരു മെസ്സേജിലേക്ക് പോകാം. ഹലോ ഗാനമന്ത്രി, ഞാൻ ദേവനന്ദ. എനിക്ക് ഓപ്പൺ ഗണ്ണം സ്റ്റൈൽ എന്ന സോങ് വെച്ച് തരുമോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മെസ്സേജ് വായിക്കുന്ന സമയത്ത് ഞാനാണ് വണ്ടർ അടിച്ചു പോയിട്ടുള്ളത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 5-6 സെക്കൻഡ് അതിനുള്ളിൽ തന്നെ, അതിന് മുമ്പ് തന്നെ ഞാൻ ഇങ്ങനെ ചിന്തിച്ച ഈ ഒരു പാട്ടിന്റെ മനസ്സിലിങ്ങനെ നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ റിപ്പീറ്റ് അടിച്ചിങ്ങനെ ചില ചില ലിറിക്സുകൾ ഇങ്ങനെ വരൂലേ, അങ്ങനെ ഞാൻ പാടിക്കൊണ്ടിരുന്ന പാട്ടാണിത്. ദൈപ്പം ഈ ഒരു മെസ്സേജ് കണ്ടപ്പോ ദേവനന്ദ, എന്തായാലും ഞാനോട് ഈ ഒരു പാട്ട് കേൾക്കട്ടെ കേട്ടോ. ഓക്കെ, ഞാൻ ശരിക്കും വണ്ടറടിച്ചു പോയി. അപ്പൊ എന്തായാലും ദേവനന്ദയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. മാളുവിന് വേണ്ടിയിട്ടും ഈ രണ്ട് പാട്ടുകളും കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം കേട്ടോ.

0: ഓപ്പൺ കംഗ്ഡം സ്റ്റാർ.
1: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
2: താൻ എന്റെ ഒപ്പം പാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിളുമായിട്ടുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിൾ മുതൽ ഇലക്ട്രിക് സൈക്കിള്, BS, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റാ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: രശ്മി ഹബി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളും.

0: രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: അങ്ങനെ നല്ല പാട്ടുകളൊക്കെ കേട്ട് അടിച്ചു പൊളിച്ചിട്ട് നമ്മൾ വീണ്ടും മടങ്ങിയെത്തിയിരിക്കുകയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 രശ്മി ഹബി ഹോം ഗാനമഞ്ജരിയാണ് കേട്ടോ. അപ്പം പണത്തെ നിങ്ങൾ സ്വന്തം ഐശ്വര്യാണ് ഗൈസ്. കണ്ണ സ്റ്റൈൽ കേട്ടിട്ട് ഞാൻ തുള്ളി തുള്ളി തുള്ളി തുള്ളി ഒരു പരിവായ ഗൈസ്. ഓ, നിങ്ങളും ഡാൻസ് ഒക്കെ കളിച്ചോ? നമ്മളുടെ കൂടെ ദേ ഒരാൾ കൂടി ചേർന്നിട്ട് ആ ഒരു കോളിലേക്ക് പോകാം.
2: ഹലോ
1: ഹലോ, ഗുഡ് ഈവനിങ് പറഞ്ഞോളി. ഇതാരാണ് സംസാരിക്കുന്നത്?
2: ഞാൻ മിനി.
1: എവിടുന്നാണ് വിളിക്ക?
2: ഞാൻ UPS കമ്പനിയിലെ സ്റ്റാഫ് ആയിരുന്നു. പോയില്ല.
1: നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഇന്ന് ഏത് ഇന്നെന്തോ പറ്റി പോവാഞ്ഞത്?
2: നാളൊരു കല്യാണം ഉണ്ട് ഇവിടുത്തെ ബന്ധുവിന്റെ. നമ്മൾ അതൊന്നും പോയില്ല.
1: അപ്പൊ ഇന്ന് വീട്ടിലിരുന്ന്
2: UPS എല്ലാവർക്കും വേണ്ടിട്ട് ഒരു പാട്ട്.
1: ഓക്കെ, നമ്മൾ എന്താണ് ജോലിക്ക് പോയില്ലെങ്കിലും അവിടെ നമ്മുടെ കൊളീഗ്സിനെ ഒരിക്കലും മറക്കൂല അല്ലേ?
2: ഇല്ല, അത് മറക്കാൻ പറ്റും.
1: അതെ. ഓക്കെ, അപ്പൊ നമുക്ക് അവർക്ക് വേണ്ടിട്ട് ഏത് പാട്ടാണ് വെച്ച്
2: കൊടുക്കേണ്ടത്?
1: ആ പാട്ടിട്ട് കൊടുക്കണം അല്ലേ? ഓക്കെ, നമുക്ക് എന്തായാലും പാട്ടിട്ട് കൊടുക്കാം
2: കേട്ടോ.
1: ഓക്കെ, മറ്റൊരു മെസ്സേജിലേക്കൂടെ പോകാം. ഗായ്, ഹായ്, ഗുഡ് ഈവനിങ്, ഐ ആം സിന്ധു. എന്റെ മകൾക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ച് തരുമോ? എന്റെ മകൾ മിയക്കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ച് തരുമോ? കല്യാണി സോങ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് കല്യാണി സോങ് കേട്ടിട്ട് വീണ്ടും മടങ്ങിയതാട്ടോ.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ടുവേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, സി എൻ ജി മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളിലൂടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
6: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലെയ്, കരുനാഗപ്പള്ളി.
0: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.
7: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.
8: അങ്ങനെ പാട്ടുകളുടെ ലോകത്തേക്ക് വീണ്ടും നമ്മൾ കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ് കേട്ടോ. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം മഞ്ജരിയാണ്. ദേ നമുക്കൊരു കോളർ ഉണ്ട്, ആ ഒരു കോളിലേക്ക് പോകാം. ഹലോ, ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ, ആരാണ് സംസാരിക്കുന്നത്? ഹലോ, നന്ദു, പറഞ്ഞോളൂ, നീ ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്? ഉറുമി സിനിമയിലെ പാട്ട്. ഉറുമി സിനിമയിലെ പാട്ട്. നന്ദുവിന് ഭയങ്കര സോങ് സെലക്ഷൻ ഉണ്ട്, ഞാൻ അത് എപ്പോഴും പറയും. നല്ല രസമുണ്ട് കേട്ടോ, നല്ല മനോഹരമായിട്ടുള്ള ഒരു പാട്ടുകളാണ് ഇതൊക്കെ. ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട്? ഇന്ന് ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത്? അമ്മയ്ക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ അമ്മയ്ക്ക് വേണ്ടി നമുക്ക് എന്തായാലും പാട്ട് കേൾക്കാം കേട്ടോ. വിളിച്ച വളരെയധികം സന്തോഷം നന്ദു. മറ്റൊരു മെസ്സേജിലേക്കൂടെ പോകാം. മെസ്സേജ് അയച്ചിട്ടുള്ളത് മണപ്പള്ളിയിൽ നിന്നും വേലു ചേട്ടനാണ്. ചോദിച്ചിരിക്കുന്നത് ഹാപ്പി ഹസ്ബൻഡ് മൂവിയിലെ സോങ് എന്നാണ്. ഏത് പാട്ടാണെന്ന് പറഞ്ഞിട്ടില്ല. ഓ, ഹാപ്പി ഹസ്ബൻഡ് സിനിമയിലെ നല്ലൊരു പാട്ട് നമുക്ക് ചേട്ടന് വേണ്ടിയിട്ട്, വേലു ചേട്ടന് വേണ്ടിയിട്ട് ഇവിടെ പ്ലേ ചെയ്തിട്ട് വരാം. അപ്പോഴേക്കും നിങ്ങളും നിങ്ങളുടെ പ്രിയമുള്ള പാട്ടുകൾക്കായിട്ട് വേഗം വേഗം വിളിച്ചോളൂ കേട്ടോ. വിളിക്കേണ്ട നമ്പർ 9544 7001 എന്ന നമ്പറാണ്. വേഗം വിളിച്ചോളൂ കേട്ടോ.

0: എന്തോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
1: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
0: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
1: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
0: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
1: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
0: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
1: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോള് അങ്ങ് നടത്താം.
0: എടി മിടുക്കി.
2: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണ് പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
4: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.

0: രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒപ്പമുള്ളതാകട്ടെ, നിങ്ങളുടെ സ്വന്തം ഐശ്വര്യമാണ് കേട്ടോ. അപ്പൊ പാട്ടുകളൊക്കെ വെച്ച് തരാനായിട്ട് വേഗം വേഗം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾക്കായിട്ട് വിളിച്ചോളൂ കേട്ടോ. 9544740092 എന്ന നമ്പറിലേക്കാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾക്കായിട്ട് വിളിക്കേണ്ടതും മെസ്സേജ് അയക്കേണ്ടതും. അപ്പൊ ഇതേ നമുക്കിപ്പം ഒരാൾ ചേരുന്നുണ്ട്, ആ ഒരു കോളിലേക്ക് പോകാം. ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്? ഗുഡ് ഈവനിങ്. കച്ചവടമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയോ ചേട്ടാ?
1: കച്ചവടം കഴിഞ്ഞപ്പോ വന്നതേ ഉള്ളൂ, വന്ന് ചായക്കൊക്കെ എല്ലാം ഒഴുകും. അപ്പൊ റേഡിയോ ഓൺ ചെയ്ത് ഓടെ കുറച്ച് വെച്ചേക്കുവാണ് മാറിയിരുന്നു ഞാൻ.
0: അപ്പൊ നമ്മള് കോൾ കഴിയുമ്പോ നല്ല ഓളയൊക്കെ കൂട്ടി വെച്ച് പാട്ടൊക്കെ കേട്ട് ചായക്ക്
1: ഓടെ കുറച്ചിട്ട് പറയുക, ഇന്നൊരു പാടി പാടി പാട്ട് പറയാം. പൂമുഖ വാരിക്കൽ തേകം
0: ഭാര്യക്ക് വേണ്ടിട്ടാണ് ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ ചേട്ടാ, സെറ്റ് പാട്ട് വെച്ചിരാട്ടോ. ഇനി മറ്റൊരു മെസ്സേജിലേക്ക് പോകാം. ഹായ്, ഞാൻ രാജിയ. എനിക്ക് യാത്രയായി, വെയിലൊളി, നിടലിനെ ആ ഒരു പാട്ട് വെച്ച് തരുമോന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ആയിരപ്പറ എന്ന മൂവിയിൽ നമ്മുടെ ദാസേട്ടൻ പാടി ബ്യൂട്ടിഫുൾ ആക്കിയ ഒരു പാട്ടാണ് ചേച്ചി ചോദിച്ചിട്ടുള്ളത്. ചേച്ചിയുടെ പാട്ടും ദേ കൊച്ചുപൊടിയും ചേട്ടൻ അവിടെ ചായയൊക്കെ ഉണ്ടാക്കി കാത്തിരിപ്പുണ്ട് പാട്ടിന് വേണ്ടിയിട്ട്. അപ്പൊ ചേട്ടന് വേണ്ടിയിട്ടൂടെ നമുക്ക് ഈ ഒരു പാട്ട് കേട്ടിട്ട് വീണ്ടും ദേ പോയി ദാ എന്ന് പറഞ്ഞിങ്ങെത്താട്ടോ.

0: ഉചിതമായി രശ്മി ഹാപ്പി ഹോമിൽ ത്രില്ലോണം.
1: കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങൾ.
0: ഏതൊരു പ്രോഡക്റ്റിനും 5 വർഷം വരെ എക്സ്ട്രാ വാറണ്ടി, ഒപ്പം ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും.
1: ഈ ഓണം രശ്മി ഹാപ്പി ഹോമിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
2: സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, മഹത്തായ 30ാം വർഷത്തിലേക്ക് നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണ സമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൌണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൌണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
3: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ ഒരു കാശാ.
4: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിൾ മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.
0: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകൾ.

0: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.
1: അങ്ങനെ നമ്മുടെ ദാസേട്ടന്റെ സ്വരത്തിൽ നല്ലൊരു പാട്ട് ഭാര്യയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ കേട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി നമുക്ക് മറ്റു മെസ്സേജുകളിലേക്ക് പോകാം അല്ലെ. ഹായ് ഗാനമന്ത്രി, ഞാൻ വടക്കുംതലയിൽ നിന്നും ഷൈജയാണ്. എനിക്ക് ഗസൽ മൂവിയിലെ ഇനിയും ഒരു ജന്മമുണ്ടെങ്കിൽ എന്ന സോങ് വെച്ച് തരണേന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്, മറഞ്ഞു പോയതെന്തേ നീ അകന്നു പോയതെന്തേ എന്ന ഗാനം വെച്ച് തരണേന്ന് പറഞ്ഞിട്ടുണ്ട്. സുനിൽ ചേട്ടനാണ് പള്ളിമൺ നിന്നും ഈ ഒരു പാട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം കേട്ടോ.

0: ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫാസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്ടീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: രശ്മി ഹബി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളും.

0: ാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യാണ് ഗൈസ്. ദേ ഒരു കോൾ വന്നിട്ടുണ്ട്, ആ ഒരു കോളിലേക്ക് പോകാം. ഹലോ, ഗുഡ് ഈവനിങ്. പറഞ്ഞോളൂ, ആരാണ് സംസാരിക്കുന്നത്? നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്? ചേട്ടാ പറഞ്ഞോളൂ, എന്തൊക്കെയാണ് വിശേഷം?
1: നല്ല വിശേഷം. എല്ലാം കഴിഞ്ഞിരിക്കുകയല്ലയോ?
0: അതെ, ഇനി 28 ഓണത്തിന് വേണ്ടി വെയിറ്റിംഗ് ആണോ?
1: ഇനി 28 ഓണത്തിന് നമുക്ക് അടിച്ചു പൊളിക്കാം.
0: അതെ അതെ അതെ. അപ്പൊ ഇപ്പോ ചേട്ടന് ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്? ഓക്കെ ചേട്ടാ,
1: സുഖമാണ്?
0: സുഖമായിട്ടിരിക്കുന്നു. ചേട്ടനോ?
1: എനിക്കും സുഖം.
0: ഓക്കെ സെറ്റ്. അപ്പൊ നമ്മൾ രണ്ടുപേരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. എല്ലാരും ഹാപ്പി ആവട്ടെ അല്ലേ? ഈ ഒരു പാട്ട്
1: ചേട്ടാ.
0: മറ്റൊരു കോളർ കൂടി ഉണ്ട്, ആ ഒരു കോളിലേക്ക് പോകാം. ഹലോ, ഗുഡ് ഈവനിങ്. പറഞ്ഞോളൂ, ആരാണ് സംസാരിക്കുന്നത്? കെ സുനിൽ ചേട്ടാ, ഇനി ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്? ഈ ഒരു പാട്ട് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ
2: ചേട്ടാ?
0: ഓക്കെ, വെച്ച് തരാട്ടോ. ഓക്കെ ചേട്ടാ, വിളിച്ചാൽ വളരെയധികം സന്തോഷം. ഈ രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താട്ടോ.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: വീണ്ടും മടങ്ങി എത്തിരിക്കുകയാണ്. നല്ലൊരു മാപ്പിള പാട്ടൊക്കെ കേട്ടിട്ട് വീണ്ടും നമുക്ക് ഒരു മെസ്സേജിലേക്ക് പോയാലോ. ഹായ് ഐശ്വര്യ, ചാത്തന്നൂരിൽ നിന്നും രാജീവാണ്. എനിക്ക് വേണ്ട പാട്ട് വർണ്ണം എന്ന പടത്തിൽ എം ജി അണ്ണൻ പാടിയ ഓലാ വാലൻ കിളിയൊന്നിൽ എന്ന പാട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കടുത്ത എം ജി ശ്രീകുമാർ ആരാധകനായിട്ടുള്ള നമ്മുടെ സ്വന്തം രാജീവ് ചേട്ടന് വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. അതിനോടൊപ്പം തന്നെ ദേ നമുക്ക് സൽമാൻ കൂടി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് ഐശ്വര്യ, പാമ്പോൾ നിന്നും സൽമാനാണ്. എനിക്ക് ബി വി സോങ് പ്ലേ ചെയ്ത് തരണേ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് കേൾക്കാം. ഈ രണ്ട് പാട്ടുകളും വീണ്ടും ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് മടങ്ങിയെത്താം കേട്ടോ.

0: എടാ ഞാനോളെ കണ്ടടാ.
1: ആരാ?
0: എടാ നമ്മൾ ഈ കൽക്കണ്ടങ്ങനി എന്നൊക്കെ പറയൂലേ, അതുപോലത്തെ ഒരു ചെറിയോള്. ഞാൻ ഇന്നലെ പയ്യാമ്പലം ബീച്ചിൽ പോയില്ലായിരുന്ന, അപ്പൊ അവിടുന്ന് കണ്ടിയാന്ന്.
1: എന്റെ മോനെ ഇനി മക്കാറക്കടന്ന് കാര്യം വരെ ഋഷി.
0: എന്റെ പൊന്നി ചെങ്ങായി ഇനിയിട്ടൊന്ന് സബൂറായിട്ടിരുന്ന് കേക്ക്.
2: ഭൂതി മാറൂല.

0: ബാപ്പാന്റെ ബോളാ.
1: ഏയ് ബാപ്പാന്റെ സ്വർണ്ണ കനിയാണ്. ആങ്ങള മാർക്കൊക്കെ ബീരിയാ. ഉമ്മാന്റെ എമ്പറി ബോളാണ്. ഏയ് പഠിക്കുന്ന വലിയതോ സ്ഥലത്താ, പഠിക്കുന്ന വലിയതോ സ്ഥലത്താന്ന്. അൽഹംദുലില്ലാ പഠിക്കണ്ടല്ലോ അല്ലേ.

0: ഇഷ്ടമുള്ള പാട്ടുകളെല്ലാം കേട്ടുകൊണ്ട് ഈ ഒരു വൈകുന്നേരം നമ്മൾ അങ്ങനെ കടന്നുപോയി അല്ലെ. അപ്പോ നാളെ കൃത്യം 4 മണിക്ക് കേട്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടുകൂടി ഇത്രയും നേരം നിങ്ങൾക്ക് പാട്ടുകളൊക്കെ വെച്ച് തന്നതും നിങ്ങൾക്കൊപ്പം കൂടെ ഉണ്ടായിരുന്നതും നിങ്ങളുടെ സ്വന്തം പ്രിയപ്പെട്ട കൂട്ടുകാരി, നിങ്ങളുടെ സ്വന്തം ഐശ്വര്യ ആയിരുന്നു. ഇന്ന് വിളിച്ചിട്ട് കിട്ടാത്തവരുണ്ടെങ്കിൽ അവർക്കായിട്ട് നിലക്കെടുക്കാച്ച ഒരു പാട്ടിന് ശേഷം വീണ്ടും കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.
1: ിയാ നീ

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതുണ്ടാവോ?
3: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
4: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹാപ്പി വിത്ത് എന്റെ റേഡിയോ 91.2.

പല്ലിനു ശൗര്യം പണ്ടേ പോലെ വലിക്കുന്നില്ല. പണ്ടിവൻ ഒരു കടിയാൽ ഒരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേൻ. പണ്ടിവൻ ഒരു കടി

0: ടു.
1: പാണ്ഡൻ നായുടെ പല്ലിനു ശൗര്യം പണ്ടേ.

ഒരു പച്ച കണ കിട്ടി, ഏഴാക്കി ചിന്തി തോരൊറ്റാലും കെട്ടി.

പെണ്ണുച്ചൊരു പച്ച കണകിട്ടി ഏഴാക്കി ചിന്തി തോരൊറ്റാലും

0: ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്. ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: ലൈഫ് ഫുൾ എന്റർടൈൻമെന്റ്, ഇത് എന്റെ റേഡിയോ 91.2.

0: താനെന്തു കേടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
1: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ എന്നാ.
0: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
1: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
0: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
1: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ലിയ ഓണക്കോള് നടത്തുന്നത്.
0: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ ചെന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കൊച്ചുങ്ങള് നടന്നത്.
1: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
0: എടി മിടുക്കി.
2: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: മരിച്ചിട്ടുണ്ടെന്നല്ലാതെ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അറിയില്ല നിങ്ങൾക്ക്. തൂത്തെറിഞ്ഞാലും കാറ്റത്ത് വരുന്ന കുപ്പ പോലെ വീണ്ടും വീണ്ടും വരുന്നല്ലോ. ഡോണ്ട് യു ഹാവ് എനി മാനേഴ്സ്
1: ദേവി? എന്താ ഇത്?
0: നീ ചുമ്മാതിരി.
2: ഇപ്പോഴെങ്കിലും അവൾ ആരെന്ന് മനസ്സിലാക്കാൻ വേണ്ടില്ല. 10 പേരുടെ മുന്നിൽ വെച്ചതിന്റെ മുഖത്ത് കൈപൂശി തന്നെ.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, KRDA കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: KRDA കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, KRDA കോംപ്ലക്സ്, KS പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476 2643691. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ.